0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 25 ശനിയാഴ്ച. കൊല്ലവർഷം 1201, കർക്കിടക മാസം 9 തൃക്കേട്ട നക്ഷത്രം. ഹെലൻ കെല്ലർ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ, എന്നാൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിച്ച് നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എന്നാൽ പരസ്പരം കൈകോർത്തു പിടിച്ചാൽ, ഒന്നിച്ചു നിന്നാൽ ഏത് വലിയ പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ കഴിയും. ഈ പുതിയ ദിവസം നമ്മുടെ ഈഗോകളെ മാറ്റിവെച്ച് കൂടെയുള്ളവരെ ചേർത്ത് നിർത്തി ഒന്നിച്ച് മുന്നോട്ടു പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഏവർക്കും കർക്കിടക മാസത്തിലെ 9-ാമത്തെ പുലരിയിലേക്ക് സ്വാഗതം. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. ഇന്ന് നമ്മൾ അറിയുന്നത് മനുഷ്യൻ എപ്പോഴും ഉണ്ടാകേണ്ട സമചിത്തതയെ കുറിച്ചാണ്, അതായത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള മനസ്സിനെ കുറിച്ച്. രാജാവാകാൻ സർവസജ്ജനായി നിന്ന ശ്രീരാമന് പെട്ടെന്നാണ് കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. ആ സമയത്ത് ഭഗവാന്റെ മുഖത്തുണ്ടായ ഭാവത്തെക്കുറിച്ച് എഴുത്തച്ഛൻ വർണ്ണിക്കുന്ന വരികൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് വലിയൊരു വഴികാട്ടിയാണ്. രാജ്യാഭിഷേകത്തിന് വെച്ചൊരു സംഭാരം കാട്ടിലേക്ക് പോവാൻ തുണയായതുപോലെ, യഥാസുഖം തഥാ ദുഃഖം സുഖാദുഃഖാനന്തരം സുഖം ചക്രവത് പരിവർത്തതേ സുഖദുഃഖാനി ദേഹിന. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒരു വണ്ടിച്ചക്രം പോലെ മാറി മറിഞ്ഞു വരുമെന്നാണ് ഈ വരികളുടെ സാരം. സുഖത്തിന് പുറകെ ദുഃഖവും ദുഃഖത്തിന് പുറകെ സുഖവും വരുന്നത് പ്രകൃതി നിയമമാണ്. രാജാവാകാനിരുന്ന ഭഗവാൻ പെട്ടെന്ന് കാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോഴും ലേശം പോലും കുലുങ്ങിയില്ല. നമ്മൾ മനുഷ്യർ പലപ്പോഴും ചെറിയൊരു വിജയമുണ്ടാകുമ്പോൾ അഹങ്കരിക്കുകയും ചെറിയൊരു പരാജയമോ പ്രതിസന്ധിയോ വരുമ്പോൾ തകർന്നു പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ഒരേ മനസ്സോടെ നേരിടാൻ നമ്മൾ പഠിക്കണം. പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണ് എന്നും നല്ലൊരു നാളെ വരാനുണ്ടെന്നുമുള്ള പ്രത്യാശയാണ് രാമായണം ഈ 9-ാം നാളിൽ നമുക്ക് പകർന്നു നൽകുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും തളരാതെ ശാന്തമായ മനസ്സോടെ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പുണ്യചിന്തയോടെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് മനോഹരമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 25-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ച ദിവസമാണ് 1978 ജൂലൈ 25. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ലൂയിസ് ബ്രൌൺ ഇംഗ്ലണ്ടിലെ ഓൾ ഹോമിൽ ജനിച്ചത് ഈ ദിവസമാണ്. ശാസ്ത്രജ്ഞരായ റോബർട്ട് എഡ്വേർഡ്സ്, പാട്രിക് സ്റ്റെപ്റ്റോ എന്നിവരുടെ ദീർഘകാലത്തെ ഗവേഷണ ഫലമായാണ് ഇത് സാധ്യമായത്. വന്ധ്യത മൂലം ബുദ്ധിമുട്ടുന്ന 10 ലക്ഷക്കണക്കിന് ദമ്പതികൾക്ക് ഈ നേട്ടം വലിയൊരു പ്രകാശമായി മാറി. ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതിയായി മലയാളി കൂടിയായ KR നാരായണൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് 1997 ജൂലൈ 25-നാണ്. രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. മികച്ചൊരു നയതന്ത്രജ്ഞനും വൈസ് ചാൻസലറുമായിരുന്ന അദ്ദേഹം ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ഭരണഘടനാ തത്വങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് രാജ്യം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രപതിമാരിൽ ഒരാളായി മാറി. ഇന്ത്യയിൽ 1977 നീലം സഞ്ജീവ് റെഡ്ഡി ചുമതലയേറ്റത് മുതൽ മിക്ക രാഷ്ട്രപതിമാരും ജൂലൈ 25-നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണ നിമിഷമായ പ്രതിഭാ പാട്ടീലിന്റെ സത്യപ്രതിജ്ഞ നടന്നത് 2007 ജൂലൈ 25-നാണ്. രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയായി അവർ ചരിത്രം കുറിച്ചു. ജൂലൈ 21 നടന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷമുള്ള ഈ അധികാരമേൽക്കൽ ചടങ്ങ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ആഗോള പ്രതീകമായി മാറി. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം രാജ്യത്തിന്റെ 11-ാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് 2002 ജൂലൈ 25-നാണ്. ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം തന്റെ ലളിത ജീവിതം കൊണ്ടും യുവാക്കൾക്കും കുട്ടികൾക്കും നൽകിയ പ്രചോദനം കൊണ്ടും ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ഇന്നും സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. പ്രമേഹ രോഗ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞരായ ഫ്രെഡറിക് ബാൻഡിങ്, ചാൾസ് ബെസ്റ്റ് എന്നിവർ ചേർന്ന് ടൊറന്റോ സർവകലാശാലയിൽ വെച്ച് മൃഗങ്ങളുടെ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ഹോർമോൺ ആദ്യമായി വിജയകരമായി വേർതിരിച്ചെടുത്തത് 1921 ജൂലൈ മാസത്തിലെ ഈ ദിവസങ്ങളിലാണ്. 10 ലക്ഷക്കണക്കിന് പ്രമേഹ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച ഈ കണ്ടെത്തലിന് 1923 ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. വ്യോമയാന ചരിത്രത്തിലെ ധീരമായ ഒരു നാഴികക്കല്ലായിരുന്നു 1909 ജൂലൈ 25-ന്. ഫ്രഞ്ച് പൈലറ്റായ ലൂയിസ് ബ്ലറിയോട്ട് താൻ സ്വയം രൂപകൽപ്പന ചെയ്ത ബ്ലറിയോട്ട് 11 എന്ന മോണോപ്ലെയിൻ വിമാനത്തിൽ ചരിത്രത്തിലാദ്യമായി ഇംഗ്ലീഷ് ചാനലിന് കുറുകെ, അതായത് ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പറന്നു. വലിയൊരു സാങ്കേതിക വെല്ലുവിളിയായിരുന്ന ഈ 37 മിനിറ്റ് നീണ്ട യാത്ര ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അതുവരെ കണ്ട ചലച്ചിത്ര ശൈലികളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പുതിയൊരു തരംഗം തീർത്ത് മലയാളി ഹൃദയങ്ങൾ കീഴടക്കിയ എക്കാലത്തെയും വലിയ ആക്ഷൻ ഐക്കൺ ഇന്ന് ജൂലൈ 25. മലയാള സിനിമയിലെ ഒരേയൊരു സാഹസിക നായകൻ ജയന്റെ ജന്മദിനം. വെള്ളിത്തിരയിൽ അദ്ദേഹം വന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുതിയ തലമുറയിലെ യുവാക്കൾക്കിടയിൽ പോലും ഇന്നും ജയൻ എന്ന പേരുണ്ടാക്കുന്ന ആവേശം ചെറുതല്ല. സ്വന്തം പ്രതിഭ കൊണ്ടും ശരീരഭംഗി കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും മലയാള സിനിമയിൽ ഒരു സുവർണ യുഗം തീർത്ത പ്രതിഭയാണ് അദ്ദേഹം. അസാധ്യമായ കാര്യങ്ങളെ പോലും തനത് ശൈലിയിൽ സാധ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന രംഗങ്ങളിൽ പോലും ഡ്യൂപ്പുകളെ ഉപയോഗിക്കാതെ സ്വന്തമായി അഭിനയിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം ചലച്ചിത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. ജയന്റെ അതുല്യമായ ശബ്ദഗാംഭീര്യവും വസ്ത്രധാരണ രീതിയും നടപ്പും ഇന്നും മിമിക്രി വേദികളിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സ് പൂർണ്ണമായി കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേവലം ഒരു നടൻ എന്നതിനപ്പുറം സാധാരണക്കാരായ മനുഷ്യർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയ നായകനായിരുന്നു ജയൻ. കരിയറിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ കലാലോകത്തോട് വിട പറയേണ്ടി വന്നെങ്കിലും മരണമില്ലാത്ത ഓർമ്മകളായി അദ്ദേഹം ഇന്നും സിനിമാപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഒരു കാലഘട്ടത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കിയ ആ മാസ് എനർജി മലയാള സിനിമയുള്ളിടത്തോളം കാലം നിലനിൽക്കും. വാക്കുകൾ കൊണ്ടും സാഹസികത കൊണ്ടും മലയാള സിനിമയെ ഒരു വിസ്മയമാക്കി മാറ്റിയ പ്രിയതാരം ജയന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയപൂർവം പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: Info@7.
8: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സ്കിൽ ഡെവലപ്മെന്റ് മിഷനും അട്ടപ്പാടി ഗവൺമെന്റ് ഐടിയും സംയുക്തമായി 4-wheeler സർവീസ് ടെക്നീഷ്യൻ കോഴ്സിൽ സൌജന്യ പരിശീലനം നൽകുന്നു. ആദ്യത്തെ 30 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. 18-45 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത SSLC യോഗ്യതയോടൊപ്പം NAC അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ 11-ാം ക്ലാസ് ജയവും 1.5 വർഷത്തെ പരിചയ സമ്പത്തും അല്ലെങ്കിൽ 10-ാം ക്ലാസ് ജയവും 3 വർഷത്തെ പരിചയ സമ്പത്തും അല്ലെങ്കിൽ NSQF സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പരിചയ സമ്പത്തും. കൂടുതൽ വിവരങ്ങൾക്കായി 98-95-77-10-81 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി ജൂലൈ 31 വരെ അപേക്ഷിക്കാം. യോഗ്യത +2. മണ്ണാർക്കാട് കോടതിപ്പടിയിലുള്ള ഗ്ലോബൽ അക്കാദമി ആൻഡ് പ്രൊഫഷണൽ കോളേജാണ് ജില്ലയിലെ പഠന കേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി 98-47-88-68-28 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ ഡേറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് PGDCA കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 31. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-2504-599. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ കുടുംബ സാന്ത്വന പെൻഷൻ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കളും 30 September അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ ഫീൽഡ് സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിൽ ഹാജരാക്കണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. എളുമ്പലശ്ശേരി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ITയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, പ്ലംബർ എന്നീ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് പെൺകുട്ടികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും സഹിതം ജൂലൈ 25 ITയിൽ അപേക്ഷ സമർപ്പിക്കണം. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആസൂത്രണ വാർഷിക പദ്ധതി യോഗത്തിനോടനുബന്ധിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കളുടെ മുൻഗണനാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ പരിശോധിക്കാം. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ജൂലൈ 31 വൈകിട്ട് 3 അറിയിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ജില്ലാ ആശുപത്രി പാലിയേറ്റീവ് ട്രെയിനിംഗ് സെന്ററിൽ പാലിയേറ്റീവ് നഴ്സിംഗ്, പാലിയേറ്റീവ് മെഡിസിൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലിയേറ്റീവ് മെഡിസിൻ യോഗ്യത TCMC സ്ഥിരം രജിസ്ട്രേഷനോടുകൂടിയ MBBS ബിരുദം, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ രജിസ്ട്രേഷനുള്ള BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, കാലാവധി 45 ദിവസം. അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം August 14 ജില്ലാ ആശുപത്രിയിൽ ഹാജരാകണം. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ റെഗുലർ ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ July 29 രാവിലെ 9 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നടത്തും. നിലവിലെ റാങ്ക് പട്ടികയിലുള്ളവർക്കും പുതുതായി അപേക്ഷ സമർപ്പിച്ചവർക്കും പങ്കെടുക്കാം. ഒഴിവുകളുടെ വിവരങ്ങൾ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. 31st ദേശീയ വായന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വായന ദിന മാസാഘോഷങ്ങളുടെ സംസ്ഥാനതല സമാപനം ജൂലൈ 25 വൈകിട്ട് 3 കോട്ടോപ്പാടം കല്ലടി അബ്ദു ഹാജി HSSL നടക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രൻ അധ്യക്ഷയാകും. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നടത്തുന്ന 19th വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് ജില്ലാതല അപേക്ഷകൾ സ്വീകരിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 വരെ നീട്ടി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രോജക്ട് അവതരണം, പുരയിട ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണം, പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷ PLDDC@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭ്യമാക്കണം. തത്തമംഗലം നാട്ടുകൽ റോഡിലെ ചിറ്റൂർ പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെ 2 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചിറ്റൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും പാലത്തുള്ളി പാലം വഴിയും തത്തമംഗലം

0: ദിവസങ്ങളിൽ തടസ്സം നേരിടുമെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ 3 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ടീച്ചർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫാർമസിസ്റ്റ്, ഫാർമസി അസിസ്റ്റന്റ്, ഫിനാൻഷ്യൽ അഡ്വൈസർ ഒഴിവുകളിൽ നിയമിക്കുന്നതിന് ഇന്ന് രാവിലെ 10 അഭിമുഖം നടത്തുന്നു. പ്ലസ് ടു ഡിഗ്രി, എംഎസ്സി മാത്സും ബി എഡും ബി ഫാം ഡി ഫാം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കും വീട്ടമ്മമാർക്കും വിരമിച്ചവർക്കും പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാൻ തിരിച്ചൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണം. ഷൊർണൂർ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST കെമിസ്ട്രി ഒഴിവിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിന് August 5 ഉച്ചയ്ക്ക് 2 അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം മുറിയംകണ്ണി റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ മുറിയംകണ്ണി പാലം മുതൽ പൂവത്താണി വരെയുള്ള ഭാഗങ്ങളിൽ July 25 മുതൽ 31 വരെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തും. ഈ വഴി വരുന്ന വാഹനങ്ങൾ 53 പാലോട് നാട്ടുകൾ വഴി പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ വിവിധ തസ്തികളിലേക്ക് കരാർ നിയമനത്തിന് ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് July 28 രാവിലെ 11 മുതൽ നൂറണി ശാരദ ശങ്കര കല്യാണ മണ്ഡപത്തിനടുത്ത NHM ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ, ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവയാണ് തസ്തികകൾ. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി www.aarogyakeralam.gov.in സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഇ ഗ്രാന്റ്സ് പോർട്ടൽ നടപ്പിലാക്കി വരുന്ന OEC OBC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി പ്രകാരം സ്കൂളുകളിൽ ഡേറ്റ എൻട്രി നടത്തുന്നതിനായുള്ള തീയതി July 27 വരെ നീട്ടി. അർഹരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.egrants.kerala.gov.in പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും പൂർത്തിയാക്കണം. ESI കോർപ്പറേഷനും EPFOയും ചേർന്ന് നടത്തുന്ന സുവിധ സമാഗം നിധി ആപ്കേ നിഗ 2.0 പരാതി പരിഹാര ബോധവൽക്കരണ പരിപാടി July 27 രാവിലെ 10 മുതൽ പാലക്കാട് ESI ഹോസ്പിറ്റലിൽ നടക്കും. അട്ടപ്പാടി ഗവൺമെന്റ് ITയിൽ വനിതകൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് ഇന്ന് വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDCN BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. SCU.kerala.gov.in അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗം 250, SCST വിഭാഗം 85, അവസാന തീയതി July 31. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക നിലനിൽക്കുന്ന വാഹന ഉടമകൾക്ക് 4 തവണകളായി കുടിശ്ശിക തുക അടയ്ക്കുന്നതിന് September 30 വരെ സമയം അനുവദിച്ചതായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. 36 മാസം വരെ തൊഴിലാളി അംശാദായ കുടിശ്ശിക വരുത്തിയ അംഗങ്ങളായ മോട്ടോർ തൊഴിലാളികൾക്കും September 30 വരെ കുടിശ്ശിക അടയ്ക്കുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. 36 മാസത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്ക് അർഹതയില്ല. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കൺസ്യൂമബിൾസ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. August 8 രാവിലെ 11 വരെ സമർപ്പിക്കാം. വിവരങ്ങൾ www.gcskp.ac.in ലഭിക്കും. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ BTech ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd എഡിഷൻ. എം മുകുന്ദൻ,
0: ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണ

മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്നാൾ എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446 അലിഫ് 26 3rd edition.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമിയാണ് കൂടെയുള്ളത്. എഴുത്തോലയുടെ സമയമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഹൂ പാക്സ് യുവർ പാരഷൂട്ട്? ഇതാണ് എന്റെ ചോദ്യം. അന്തം വിടണ്ട കേട്ടോ, കാര്യം ഞാൻ പറയാം. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടങ്ങ് കരിയറും ലൈഫും ഒക്കെ സെറ്റാക്കിയതാണെന്നല്ലേ. പക്ഷേ സക്സസ് എന്ന് പറയുമ്പോൾ അതൊരു സോളോ ആയിട്ടുള്ള കാര്യമാണോ? നിങ്ങളുടെ ലൈഫിലെ പല പല ജംഗ്ഷൻസിൽ നിങ്ങളെ വീഴാതെ കാത്തു പിടിച്ച ചില ആളുകളുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങളുടെ പാരൻസ് ആവാം, ടീച്ചർ ആവാം, നിങ്ങളുടെ മെന്റർ ആവാം, ക്ലോസ് ഫ്രണ്ട് ആകാം, ഓ സംടൈംസ് ഈവൻ എ കൈൻഡ് സ്ട്രേഞ്ചർ. അല്ലേ, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും ചില സമയത്ത് നമുക്ക് വലിയ ഹെൽപ്പ് തരാറുണ്ടാകും. ചില സമയത്ത് നമ്മളെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. ചില സമയത്ത് ഒരു ചെറിയ ചിരി കൊണ്ടുപോലും ചില ആളുകൾ നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടാകും. അല്ലേ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഹൂ പാക്സ് യുവർ പാരച്യൂട്ട്?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചോദ്യം ചോദിച്ചു, പാട്ടൊക്കെ കേട്ടു, പക്ഷേ എന്താണ് സംഗതി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പോ ഹൂ പാക്സ് യുവർ പാരച്യൂട്ട് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ പാരച്യൂട്ട് ആരാണ് പാക്ക് ചെയ്യുന്നത്? ഇത് ഒരു കഥയാണ്, അമേരിക്കൻ നേവിയിലുള്ള ഒരു ഫൈറ്റർ പൈലറ്റിന്റെ കഥ. ചാർലി പ്ലംബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. വിയറ്റ്നാമിലെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യുദ്ധ വിമാനം ടപ്പേന്ന് തകർന്നു. പക്ഷേ പാരച്യൂട്ട് കൃത്യസമയം തുറന്നത് കൊണ്ട് മാത്രം അദ്ദേഹം മാജിക്കലായിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിനോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ വളരെ ക്വയറ്റ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആ മനുഷ്യൻ ഈ ചാർലി എന്നയാളുടെ അരികിലേക്ക് നടന്നു വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ യുദ്ധകാലത്ത് കിറ്റി ഹോക്ക് കപ്പലിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകളൊക്കെ പറത്തിയ പൈലറ്റ് അല്ലേ? ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ചാർലി അത്ഭുതത്തോടെ തലയാട്ടി, അതേ ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഓ മൈ ഡിയർ ഫ്രണ്ട്, ഞാനാണ് നിങ്ങളുടെ പാരച്യൂട്ട് പാക്ക് ചെയ്തിരുന്നത് അന്നത്തെ ദിവസം, ആ അപകടം നടന്ന ദിവസം. ഇത്രയും പറഞ്ഞു അദ്ദേഹം ചിരിച്ചുകൊണ്ടുപോയി. അന്നത്തെ രാത്രി ചാർലിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ കിടക്കയിൽ കിടന്ന് ആലോചിക്കുകയാണ്. കപ്പലിന്റെ അടിത്തട്ടിൽ ഇരുന്ന് മണിക്കൂറുകളോളം ശ്രദ്ധയോടെ പാരച്യൂട്ട്സ് ഒക്കെ മടക്കി വെച്ചിരുന്ന് എത്രയോ സാധാരണക്കാരായിട്ടുള്ള സൈനികരെ അദ്ദേഹം ദിവസവും കടന്നു പോയിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ മുഖത്തേക്ക് നോക്കാനോ ചിരിക്കാനോ ഒരു താങ്ക്സ് പറയാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് രക്ഷിച്ച ആ മനുഷ്യന്റെ പേര് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അന്നു മുതൽ ഈ ചാർലി എന്ന ഫൈറ്റർ പൈലറ്റ് പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളിലും എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്, ഹു ഈസ് ദ മാൻ ഹു പാക്സ് യുവർ പാരച്യൂട്ട് എന്നുള്ളൊരു ചോദ്യത്തോടെ. ആലോചിച്ച് നോക്കിക്കേ, വളരെ വളരെ അധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെ, ഹു ഈസ് പാക്കിംഗ് യുവർ പാരച്യൂട്ട് എന്നുള്ളത്. ചിന്തിക്ക്. ഞാനൊരു കിടുപ്പാട്ടിന് ശേഷം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്, എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആരാണ് നിങ്ങളുടെ പാരച്യൂട്ടുകൾ പാക്ക് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങളൊരു ഫൈറ്റർ പൈലറ്റ് ആവണം എന്ന് ഇല്ല ഒരു ഉത്തരം പറയാനായിട്ട്. മൈ ഡിയർ ലിസ്ണേഴ്സ്, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മനുഷ്യരുണ്ടല്ലേ, നമ്മൾ ഇന്ന് കാണുന്ന വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും പിന്നിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് സേഫായിട്ടുള്ളൊരു എൻവയൺമെന്റ് സെറ്റ് ചെയ്ത് തരുന്ന, നമുക്ക് സുരക്ഷയൊരുക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം, അമ്മയാകാം, അച്ഛനാകാം, നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആവാം, ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ദിവസവും നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ആരുമായിക്കോട്ടെ, നമ്മളറിയാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ ഈ കഥ പറഞ്ഞത്. ആ ഫൈറ്റർ ജെറ്റ് പൈലറ്റിന്റെ കഥ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പാരച്യൂട്ട് പാക്ക് ചെയ്യുന്ന മനുഷ്യരെ ഓർക്കാനും അവരോട് നന്ദി പറയാനും നമ്മൾ മറന്നുപോകരുത്. അന്ന് ആ പാരച്യൂട്ട് പാക്ക് ചെയ്ത മനുഷ്യനെ കണ്ടതിന് ശേഷം പൈലറ്റ് ചാർലിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പുള്ളി ആകെ എന്താ പറയാ, കൺഫ്യൂസ്ഡ് ആയി, ഗിൽറ്റിലായി പോയ അദ്ദേഹം, വളരെ ഗിൽറ്റി ആയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചത്. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ ഈ നിലയിൽ എത്തിക്കാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ വിചാരിക്കും പിന്നെ എപ്പോഴെങ്കിലും നന്ദി പറയാം. ബട്ട് ബ്രോ, ഗ്രാറ്റിറ്റ്യൂഡ് ഡിലീഡ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡിനൈഡ്. നന്ദി പറയാൻ ലേറ്റ് ആയാൽ അത് പറയാതിരിക്കുന്നതിന് തുല്യമാണ്. നാളെയാകട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് വെച്ച് മാറ്റിവെക്കരുത്. നിങ്ങളുടെ മനസ്സിൽ അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സേ ഇറ്റ് ദാറ്റ് അറ്റ് ദ റൈറ്റ് പോയിന്റ് ഓഫ് ടൈം ആൻഡ് സേ ദാറ്റ് താങ്ക് യു നൗ. ഈ ഷോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ചിലപ്പോൾ നമ്മളെ സഹായിച്ച നമുക്കറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അമ്മ, ഇപ്പം തന്നെ വേണമെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളല്ല ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ എഴുത്തോലയിൽ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ സ്വന്തം എഴുത്തോലയാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു ടോക്ക് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. സം ഹീറോസ് നെവർ സ്റ്റാൻഡ് ഓൺ സ്റ്റേജ്, ദേ സ്റ്റാൻഡ് ബിഹൈൻഡ് യു. സ്പോട്ട് ലൈറ്റും കയ്യടിയും വാങ്ങാൻ എപ്പോഴും ചിലപ്പോ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. പക്ഷേ നമ്മൾ വീഴാതെ ബാക്കിൽ നിന്ന് താങ്ങുന്ന കുറെ അൺസങ് ഹീറോസ് ഉണ്ടാകും ഓരോരുത്തരുടെയും ലൈഫിൽ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോ, ബിഫോർ സൺസെറ്റ്, ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാരും ഒന്ന് സ്വയം ചോദിക്കാം, എനിക്ക് എന്റെ പാരച്യൂട്ട് പാക്ക് ചെയ്ത് തന്നത് ആരാണ്? അവരെ തിരിച്ചറിയുക, റെസ്പെക്ട് ചെയ്യുക. ലവ് യു ഓൾ, ലവ് യുവർ സപ്പോർട്ട് സിസ്റ്റം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സൂപ്പർ പോസിറ്റീവ് ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉങ്കൾ വാഴ്ക്കയின் ഒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രമാൻ, പാലക്കാട്.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: Movement that inspires.

ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ദാ വീണ്ടും ഒരു വീക്കെൻഡ് എത്തിയിരിക്കുകയാണ് അല്ലേ. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമില്ലേ. സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ, വെള്ളിയാഴ്ച വൈകുന്നേരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആവോ ഇനി ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ, സൺഡേ വീട്ടിലിരിക്കാം, ഇത്രയും ദിവസം ജോലി ചെയ്തു അല്ലെങ്കിൽ ഇത്രയും ദിവസം പഠിക്കാനായിട്ട് പോയി, ഇനിയിപ്പോൾ ഒരു ദിവസം നമുക്ക് ഹോളിഡേ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആർത്തുല്ലസിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, വീക്കെൻഡിനെ വീക്കെൻഡ് ആയിട്ട് കാണണം, സൺഡേ സൺഡേ ആയിട്ട് കാണണം, സാറ്റർഡേ സാറ്റർഡേ ആയിട്ട് കാണണം, അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കാണണം എന്ന്. നമ്മൾ വേണ്ട രീതിയിൽ കാണണം എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പൊ എന്തായാലും ഇന്നതാ അങ്ങനെ ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ടുഡേ ഈസ് സാറ്റർഡേ ജൂലൈ 25th ആണ്. എല്ലാവർക്കും ഒരു കിടിലൻ ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട് അറിയിച്ചുകൊണ്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അഹല്യ വിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് പരിപാടി? എല്ലാവരും രാവിലെ ഇരുന്നേറ്റോ? സാറ്റർഡേ ഇപ്പോൾ ഡ്യൂട്ടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇന്ന് ചില സ്കൂളുകളൊക്കെ വർക്കിംഗ് ഡേ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആ ഫുട്ബോൾ ഫൈനൽസിന്റെ സമയത്ത് ലീവ് കിട്ടിയത് കൊണ്ട് സാറ്റർഡേ വിൽ ബി എ വർക്കിംഗ് ഡേ എന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കർക്കിടക മാസമാണോ ഇതെന്ന് നമുക്കൊരു വല്ലാത്ത കൺഫ്യൂഷൻ അല്ലേ. കാരണം മഴയില്ല, എവിടെയും വലിയ രീതിയിൽ മഴയില്ല, പക്ഷേ പല കളേഴ്സ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ മഴ വലിയ കാര്യമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇല്ല എന്നാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളിങ്ങനെ എത്ര നാളായിട്ട് കാത്തിരിക്കുക നല്ലൊരു മഴ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു മഴക്കാലത്തിന് വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് പേര് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പ്ലസ് ടു സേ എക്സാം എഴുതിയിട്ട് റിസൾട്ട് ഇതാ ഇപ്പം വരും, ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്നാണ് ആ റിസൾട്ട് വരുന്ന ദിവസം. ഇന്ന് തന്നെ വരും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും നമുക്ക് ഒരു മാസം കൂടെ അല്ലേ, ഇപ്പോൾ ജൂലൈ 25th ആയി, നമുക്ക് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആ അടുത്ത കോളേജിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ നോക്കണ്ടേ. അപ്പോൾ ഇന്ന് തന്നെ വേഗം വരട്ടെ റിസൾട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞാനൊരു ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ഗെയിം, എന്താണ് പരിപാടി എന്നൊന്നും ഞാനിപ്പോൾ പറയണില്ല. ആദ്യത്തെ കോളറോട് പറയാം, എല്ലാ സാറ്റർഡേയിലും നമ്മൾ ഗെയിമായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ സാധാരണ പറയാറുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെയിമായിരിക്കും. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഈ പാട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ പാട്ടിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും എന്തിനാ ഇപ്പൊ ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചേ എന്ന് നമ്മൾ ചിന്തിക്കും ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്ത്. എല്ലാ പാട്ടിലും ഇല്ല, പക്ഷെ ചില പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമകളിലെ പാട്ടുകളിലൊക്കെ ഈ പറഞ്ഞ സംഭവം ഉണ്ട്. എന്താണ് ആ സംഭവം, അതിനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട്, ഒരു സ്പെഷ്യൽ പേരൊക്കെ ഉണ്ട്. ആ പേരും കാര്യങ്ങളും ഒക്കെ നമുക്കിന്ന് പഠിക്കാം, അറിയാം, ഒപ്പം ഗെയിമിൽ പങ്കെടുക്കാം. അപ്പോൾ ആദ്യം വിളിക്കുന്നവരോട് ഞാൻ പറയും എന്താണ് ഗെയിം എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ് എന്ന് മാത്രം പറയട്ടെ. ഇതൊരു ഗെയിമൊന്നുമല്ല, ഒരു ചിന്ന ടാസ്ക് ആണ്. എന്തായാലും സാറ്റർഡേ നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറിലിരിക്കുകയല്ലേ, അപ്പം നമുക്കൊരു ഗെയിമൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് ഈ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം. ആൻഡ് സൺഡേയുടെ പരിപാടീസ് എന്തൊക്കെയാണെന്ന് പറയണം. ജനനായകൻ നിങ്ങൾ കണ്ടോ, ആവറേജ് പടാണോ, ഇഷ്ടമായോ, നല്ല പടാണോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനിയിപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയാം. ആൻഡ് വീക്കെൻഡ് പരിപാടികൾ എന്തൊക്കെയാണ്, ഇന്നിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അവരെ ചേർത്ത് പിടിച്ചിട്ട് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കൂടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ അഹല്യ വിഷസ് തകർക്കാനായിട്ട് പോവാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. നമ്മൾ ആദ്യത്തെ സോങ്ങിലേക്ക് പോകുന്നു. ഈ പാട്ടിൽ ഞാൻ പറഞ്ഞ സംഗതിയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കണം. എന്നിട്ട് വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞു തരണം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരുപാട് വിശേഷങ്ങളും കിടിലൻ പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ആൻഡ് ഹാപ്പി സാറ്റർഡേ ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ഇന്ന് ജൂലൈ 25th, വി ആർ ഓൺ എ സാറ്റർഡേ. ആൻഡ് ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമി.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 11 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ വി ആർ ഓൺ എ സാറ്റർഡേ, ജൂലൈ 25. ഇന്ന് നമ്മളൊരു കുഞ്ഞു ടാസ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്.

0: അപ്പൊ എന്താണ് ടാസ്ക് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ആദ്യത്തെ കോളറിന്റെ കൂടെ ഉണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് ഡാർലിംഗ്, ഞാൻ ഷക്കീല ചേച്ചിയാണ്.
0: ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി, എന്താണ് പരിപാടി എന്നുള്ളത് മനസ്സിലായോ?
1: അതെ, എനിക്ക് ഞാൻ പിന്നെ അതിരാമി ടോപ്പിക് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഇതിൽ ഈ പാട്ടുകളിലൊക്കെ ചില വാക്കുകളെ മനസ്സിലാവാത്ത കുറെ വാക്കുകളില്ലേ, കിണ്ടാന്തം, പിന്നെന്താ കുഞ്ഞിരി കോനാരി, അങ്ങനെ എന്തൊക്കെയോ കുറെ
0: പാട്ടുകള്.
1: ഈ ഒന്നാം വട്ടം കണ്ടപ്പോൾ എന്നുള്ള പാട്ടാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കേട്ടോ. അതില് കൊറേ വാക്കുകളുണ്ട് ഇങ്ങനെ നമ്മൾക്ക് മനസ്സിലാവാത്ത കുറെ വാക്ക്, അതാണ് അതിരാമി ഉദ്ദേശിച്ച് തോന്നുന്നു.
0: അത് ഏകദേശം ഒക്കെ കറക്റ്റ് ആണ്. ഈ ഒരു പിന്നെ ഇപ്പൊ പാട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കിണ്ടാണ്ടം അങ്ങനെ കൊറേ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോ ഞാനിപ്പോ ഒരു സാധനം ആ പാട്ടിൽ നിന്നൊരു സംഭവം ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാം, അത് എനിക്ക് ഇങ്ങോട്ട് പാടിത്തരണം. അതാണ് ഇന്നത്തെ ടാസ്ക്. റെഡിയാണോ? ധൈര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോ വിശ്വാസൊക്കെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ. അപ്പൊ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാനത് തരാം. അതിന് മുന്നേ ചോദിക്കട്ടെ, എന്താണ് സൺഡേയിലത്തെ പരിപാടി? എന്താണ്
1: ഇന്ന് സൺഡേയിലെ പരിപാടി? ആ, നാളെ ചെലപ്പോ ഒരു സിനിമയ്ക്കൊക്കെ പോകും, വലിയ മോന് വന്നിട്ടുണ്ട്.
0: അപ്പൊ
1: പുറത്തെങ്ങോട്ടെങ്കിലും പോകും. ഇന്ന് പിന്നെ ഒരു തൊട്ട വീട്ടിലും ഒരു കുഞ്ഞു പറഞ്ഞതിന്റെ 28th.
0: അപ്പൊ എന്തായാലും പരിപാടികളോട് പരിപാടിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഷക്കീല ചേച്ചി ഞാൻ എന്താ സംഭവം പ്ലേ ചെയ്യാം. ഇതിനെന്താണോ ഇപ്പൊ മലയാള പാട്ടുകളിൽ കുറേ പാട്ടുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, ചില ആളുകൾക്ക് അത് വലിയ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ വരും, ചിലപ്പോ ഹിന്ദിയിലായിരിക്കും.
1: അഭിരാമി, ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാട്ട് കേട്ടപ്പോ ഞാൻ എന്നിട്ട് അക്ബർഖാനോട് പറഞ്ഞു, അതൊക്കെ എന്താ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറെ വാക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അതെ അല്ലേ, ചിലപ്പോ നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഇഷ്ടാവില്ല, ഇത് എന്തിനാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പാട്ട്, നല്ലൊരു പാട്ട്. അതെ അതെ, അപ്പൊ ഇതിന് ജിബ്രിഷ് എന്നാണ് പറയാറുള്ളത്. ജിബ്രിഷ്, എന്തെങ്കിലും ജിബ്രിഷ് എന്ന് പറയും. ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് വാക്കുകൾ ഇട്ടിട്ട് ഒരു ഒരു പാട്ടിന്റെ വരി ഉണ്ടാക്കുന്നതാണ് ഉദ്ദേശം. അപ്പൊ ഞാൻ എന്തായാലും ആ ജിബ്രിഷ് കേൾപ്പിച്ചു തരാം. അപ്പൊ ഷക്കീല ചേച്ചി ഇത് തിരിച്ച് പാടി നോക്കുക, അല്ലെങ്കിൽ പറഞ്ഞു നോക്കുക, കറക്റ്റ് ആവോന്ന് നമുക്ക് നോക്കാം. ഓക്കെ
1: ഓക്കെ,
0: അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, ദാ വരുന്നുണ്ട്.
2: കൊന്നരി കൊന്നരി കോനാരി, കട്ടിന ഇനി നാച്ചീരേ, ഇല്ലിന ഇനി നാച്ചിക്കട്ടോ രേ രേ രേ.
0: ആ, അങ്ങനെയാണ് ആ സംഭവം.
1: എന്താ കൊഞ്ഞടി കൊഞ്ഞടി കോനാരി, തക്കി തക്കിടി നാച്ചീരേ, ഇല്ലി നക്കടി നാച്ചിക്കട്ടോ രേ.
0: അങ്ങനെയാണോ? അടിപൊളി. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ഈ വിഷയമാണ് എടുക്കുന്നെന്നുള്ളത് എവിടുന്നോ ലീക്ക് ആയിട്ട് ഷക്കീല ചേച്ചി അതിരുന്ന് പഠിച്ചിട്ട് പറഞ്ഞുതരാന്ന്.
1: അയ്യോ, അഭിരാമി സത്യം, ഞാനേ ഈ അഭിരാമി പറഞ്ഞത് എനിക്ക് ഈ ഒന്നാം വട്ടം കണ്ടപ്പോൾ എന്നുള്ള പാട്ടാണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അഭിരാമി.
0: അതെ അതെ, എനിക്ക് തോന്നുന്നു ഈ പാട്ടിന്റെ വരികളൊക്കെ
1: വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് തന്നെ ട്രൈ ചെയ്തപ്പോ കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാന്.
0: അപ്പൊ എന്തായാലും അടിപൊളി അടിപൊളി, ആ ധൈര്യത്തിന് ഞാനൊരു സല്യൂട്ട് തരുന്നു. അതുപോലെ തെറ്റിക്കാതെ ആ വരികൾ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, അതും അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ ചേച്ചി വിശ്വസം കൊടുക്കേണ്ട? ആർക്കാ പറയൂ.
1: ഇന്നത്തെ വിശ്വസ് റേഡി എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിരാമിക്ക് അടിപൊളി ദിവസമാട്ടെ. ഇന്നത്തെ എന്തായാലും കുറെ നല്ല രസമായിരിക്കും വിചാരിക്കുന്നത്.
0: നമുക്ക് നോക്കാം ധൈര്യമുള്ളവരുണ്ടോന്ന്. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചിയാണ്. അപ്പൊ ഷക്കീല ചേച്ചി കറക്റ്റ് ആയിട്ട് ആ ഒരു ജിബ്രിഷ് ജിബ്രിഷ് എന്നാണ് അതിന് പറയുക, എന്തെങ്കിലും ഒരു ജിബ്രിഷ്. ഇപ്പൊ ചിലപ്പോ പാട്ടൊന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജിബ്രിഷ് എഴുതാൻ പറയും ലിറിസിസ്റ്റുകളോട്, ഒന്നെങ്കിൽ ഡയറക്ടർ പറയും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ പറയും. അപ്പോ ലിറിസിസ്റ്റ് എഴുതുന്നതാണ്, ഇല്ലെങ്കിൽ ലിറിസിസ്റ്റ് തന്നെ താനെ ലിറിക് എഴുതുന്ന ആള് തന്നെ താനെ ചിലപ്പോ അവിടെ ഒരു ജിബ്രിഷ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യും. ചില പാട്ടുകളിൽ പല പാട്ടുകളിലും ഉണ്ട്, പ്രത്യേകിച്ച് ഈ 90s ആ ഒരു സമയത്തെ പാട്ടുകളിലൊക്കെ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ജിബ്രിഷ് ഞാൻ തരും, അതെനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. നെക്സ്റ്റ് കോളർ ഈസ് ഓൺലൈൻ. ഹലോ, ഇതാരാണ്?
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കണേ?
3: ആരാധ്യ.
0: ആരാധ്യ, എന്താ വിശേഷം?
3: സുഖമാണ്.
0: സുഖമായിട്ടിരിക്കണോ? ഇന്ന് ക്ലാസ് ഉണ്ടോ?
3: ആ, ക്ലാസ് ഉണ്ട്.
0: ആഹാ, എപ്പോഴാ പോകുന്നേ?
3: 8:50.
0: ഓക്കെ, അപ്പൊ ഇന്ന് അടിപൊളിയായിട്ട് പോണം. എല്ലാരോടും അന്വേഷണം പറയണം. ഞാൻ അന്ന് ഒരു ദിവസം അന്വേഷണം പറഞ്ഞത് ഫ്രണ്ട്സിനോടൊക്കെ പോയി പറഞ്ഞോ? പറഞ്ഞു. എന്താ അപ്പൊ അവര് പറഞ്ഞേ? തിരിച്ചൊന്ന് വിഷസ് പിന്നെ ഞങ്ങളും തിരക്കി എന്ന് പറഞ്ഞേക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ ആരാധ്യക്ക് ഞാൻ ആ ജിബ്രിഷ് തരട്ടെ, ചെറിയൊരു ടാസ്ക് ആണ്. റെഡിയാണോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് എന്താണ് നമുക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഇങ്ങോട്ട് പാടിത്തരണം അല്ലെങ്കിൽ പറഞ്ഞുതരണം. ഓക്കെ
3: ഓക്കെ
0: ഓക്കെ, ദാ വരുന്നു, പിടിച്ചോ. ആഹാ, എന്തായിരുന്നു അത്? മനസ്സിലായോ? അത്ര മനസ്സിലായിട്ടില്ല, അത് സാരമില്ല. ആരാധ്യക്കുട്ടി കുഞ്ഞു കുട്ടിയല്ലേ, ഇനിയിപ്പോ കുറെ നാള് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ കാണാൻ പടം പഠിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ.
3: പാട്ടറിയാ, പക്ഷെ ചില വേർഡ്സ് ഒന്നും അത്ര കറക്റ്റായി പറയാൻ കിട്ടില്ല.
0: കിട്ടണില്ല അല്ലേ? ഓക്കെ, അത് സാരമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
3: എല്ലാവർക്കും അഹല്യ വിഷസിന് അഭിരാമി ചേച്ചിക്കും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ
3: ബൈ.
0: അപ്പോ ആരാധ്യയാണ് നമ്മളെ വിളിച്ചത്. ആരാധ്യ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, എനിക്ക് പാട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ എനിക്ക് അത് പറയാനുള്ള അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റപ്പ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാണ്. അടുത്ത പാട്ടൊക്കെ കേട്ട് അടിപൊളിയായിട്ട് നമുക്ക് തിരിച്ചെത്താം. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി.

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: സമയം 8:25 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
6: നമസ്കാരം.
5: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്?
6: പ്രജിത്ത്
5: ഏട്ടൻ റെഡിയാണോ? ഇന്നൊരു ടാസ്ക് ആണ് നമ്മൾ തരാൻ പോണെ. ടാസ്ക് ആണ് പ്രശ്നം, പക്ഷെ ധൈര്യപൂർവ്വം ചേട്ടൻ വിളിച്ചല്ലോ, അപ്പൊ ഞാൻ അങ്ങോട്ട് തരട്ടെ. ചെറിയ ടാസ്ക് ആണ്. ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമയിൽ ഒരു ജിബ്രിഷ് ആണ് ഈ അപ്പുക്കുട്ട തുപ്പിക്കാര പാട്ടൊക്കെ ഉള്ള. ഒന്നാം വട്ടം കണ്ടപ്പോൾ ആ പാട്ടൊക്കെ ഉള്ള ചന്ദ്രലേഖ എന്ന സിനിമയിൽ ആ പാട്ടിൽ ഒരു ജിബ്രിഷ് ഉണ്ട്. അപ്പൊ അത് ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാം, അത് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. രാവിലെ നമുക്കൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ആവാം. എന്തായാലും ചേട്ടൻ ഇങ്ങനെ കൈനീട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കൈകളിലേക്ക് അങ്ങോട്ട് തരാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താണ് സംഭവം, പിടികിട്ടിയോ?
6: അതായത് മോഹൻലാലിന്റെ സിനിമയിലെ
5: അതെ മോഹൻലാലിന്റെ സിനിമയിലുള്ള പാട്ടാണ്. പ്രിയദർശന്റെ സിനിമയാണ്, ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു കിടലൻ ക്യാരക്ടർ ഉണ്ട്. സിനിമയുടെ പേരെന്താണ്?
6: സിനിമയുടെ പേര്, എന്താ സിനിമയുടെ പേര്?
5: ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രലേഖ. കോമഡി സിനിമയാണ് ചന്ദ്രലേഖ എന്ന സിനിമയാണ്. പക്ഷെ ഇതൊന്നും അല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം, എനിക്ക് ആ ഒരു ഇപ്പൊ നമ്മള് കേട്ട സംഭവം ഇങ്ങോട്ട് പറഞ്ഞു തരണം. വല്ലാത്ത ടാസ്ക് ആയി പോയെന്നല്ലേ. ഞാൻ ആ സിനിമയെ കുറിച്ച് വേണമെങ്കിൽ ഒരു പ്രബന്ധം വരെ എഴുതാം, പക്ഷെ ഇത് എന്തായാലും പ്രതീക്ഷേട്ട, ഒന്നുകൂടെ ഒന്നാം വട്ടം കണ്ടപ്പോൾ എന്ന പാട്ടൊന്ന് കേട്ട് നോക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടണ്ടോന്ന് നോക്കാം. ഞാനിത് 3-4 പ്രാവശ്യം കേട്ട് നോക്കിയിട്ടും എനിക്കിത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. അതെ,
6: തീർച്ചയായിട്ടും. ഇനിയിപ്പോ നാളെ എങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ബാക്കി
5: പറയും.
6: ടാസ്ക് ഇത് പഠിക്കലാണ്.
5: അതെ, ഇതൊരു ടാർഗറ്റ് ആക്കി വെക്കണം എന്നാണ് എന്റെ അഭിപ്രായം.
6: അല്ല, ഇതിന് എന്താ പറയാ ഈ പാട്ടുകളുടെ ഒക്കെ ഇടയിൽ ഇങ്ങനെ വരുന്ന സാധനത്തിന് എന്താ പറയാ, ജിബ്രിഷ്
5: എന്നാണ് പറയാ.
6: ആരാണോ കണ്ടുപിടിച്ചത്
5: എനിക്ക് പറഞ്ഞുകൂടാ ചേട്ടാ, നമ്മൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടിരിക്കണു. അതെ അതെ, എന്തായാലും ഇത് എഴുതിയിട്ടുള്ളത് പ്രിയദർശൻ ആണ്. പ്രിയദർശൻ എന്ന സംവിധായകനാണ്, അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധാനം ചെയ്തു. ആ ഒരു പാട്ട് നല്ല ബ്യൂട്ടിഫുൾ പാട്ടാണ്. ബാക്കി എല്ലാം നമ്മൾ പാടും, ഒന്നാം വട്ടം കണ്ടപ്പോൾ എന്നൊക്കെ പാടും. പക്ഷെ കൊന്നരി കൊന്നരി കൊന്നാരി എത്തുമ്പോഴത്തേക്കും നമ്മളങ്ങ് വീണുപോകും. അപ്പൊ ചേട്ടാ, ഇതൊരു ടാസ്ക്കായിട്ട് ടാർഗറ്റ് ആയിട്ട് വെക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യണം, പിടിക്കണം നമുക്ക്. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത്
6: പറയൂ,
5: നമുക്ക് നോക്കാം, പരിഗണനയിൽ വെക്കാം. അപ്പൊ പറയൂ.
6: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ കോളേഴ്സ് ഒക്കെ ഇത് പഠിച്ചു വെക്കുക, പഠിച്ചു വെച്ചിട്ട് നന്നായി പറയാം. എന്നെ പോലെ ഈ പറഞ്ഞ തെറ്റ് പറയാതിരിക്കുക. അപ്പൊ അവർക്കൊക്കെ ബെസ്റ്റ് വിഷസ് നേരിടാം.
5: പറഞ്ഞു കഴിഞ്ഞാല് സമ്മാനങ്ങളില്ല, പക്ഷെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ഇല്ലേ, ഒരു വൈബ് ഇല്ലേ, അതാണ് നമ്മൾ തരുന്ന ഏറ്റവും വലിയ സമ്മാനം. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രജിത്തേട്ടനാണ്. അപ്പൊ ചേട്ടൻ ട്രൈ ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നില്ല, എവിടേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എന്നാലും ഇനി വിളിക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു സല്യൂട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെങ്കിലും കറക്റ്റ് ആയിട്ട് പറയുമെന്നാണ് പ്രജിത്തേട്ടൻ പറഞ്ഞേക്കണേ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്കൂടെ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ് അഭിരാമി.
5: ഗുഡ് മോർണിംഗ്. ഇത് ആരാ സംസാരിക്കണേ?
7: ഇത് വനജ രവി ഫ്രം കൊഞ്ഞാമ്പാറ.
5: വനജ ചേച്ചി റെഡി ആയിട്ട് വിളിച്ചാണോ?
7: എനിക്ക് കേട്ടപ്പോ രസം തോന്നി, കിട്ടിയോ കിട്ടിയോ ഒന്ന് വിളിക്കാന്ന് കരുതി.
5: ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ. ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എന്തായാലും ഇന്ന് പിടിച്ചിരിക്കും, പറഞ്ഞിരിക്കും എന്നൊരു മൈൻഡിൽ വിളിച്ചതാണ്.
7: ശ്രമിക്കാം. അഭിരാമി, അഭിരാമി സുഖമായിരിക്കുന്നോ?
5: സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖല്ലേ?
7: അതെ, സുഖമായിരിക്കും.
5: ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ സൺഡേ പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയാണ്?
7: സൺഡേ അമ്പലത്തിൽ പോണം, രാമായണം വായിക്കണം, അങ്ങനെ അങ്ങനെ
5: അങ്ങനെ അങ്ങനെ പോണം. അപ്പൊ എന്തായാലും ഞാൻ ദാ നമ്മുടെ കൊഞ്ചടി കൊഞ്ചടി കൊന്നാരി ആ ഒരു വരി ഇങ്ങോട്ട് തരാം. ഓക്കെ, അപ്പൊ വനജ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവം എന്താണെന്നുള്ളത് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരണം. ഓക്കെ
7: ഓക്കെ ഓക്കെ
5: ഓക്കെ, ദാ പിടിച്ചോ.
7: കൊഞ്ചടി കൊഞ്ചടി കോലാരി ചക്കിന കിടിന ചീരെ ദില്ലിന കിടിന ചിന ചോരേ.
5: ഏകദേശം എവിടെയോ ഏതോ ഒരു വരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ ഉള്ളൂ, പക്ഷെ കറക്റ്റ് ആയിട്ട് ബാക്കി എല്ലാം പറഞ്ഞു. എന്റെ അമ്മയെ അട്ടിപ്പൊളി. അതാണ്, ഒരു ശ്രമം
7: അഭിരാമി,
5: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മള് ട്രൈ ചെയ്യാ, നമ്മളെ കൊണ്ട് പറ്റൂ ഇല്ലയോ എന്നുള്ളത് ട്രൈ ചെയ്യാ. പിന്നെ ഇതൊരു ടങ് ട്വിസ്റ്റർ പോലെയാണ്, കുറച്ച് സ്പീഡിൽ പാടിക്കഴിഞ്ഞാൽ നമ്മുടെ നാക്കുളുക്കിയാവും. അപ്പൊ അടിപൊളി. ഇത് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
7: അഭിരാമിക്ക് തന്നെ കൊറേ നാളായി സംസാരിച്ചിട്ട്. അഭിരാമിക്ക് തന്നെ
5: താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് വനജ ചേച്ചിയാണ്. അപ്പൊ വനജ ചേച്ചി ഇത് കേട്ട് കഴിഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. എന്തായാലും ആദ്യത്തെ ആ ഒരു പോർഷൻ വളരെ കറക്റ്റ് ആയിട്ട് പാടി, ഇടയ്ക്ക് ഒരു വരി ഒരു വാക്ക് അങ്ങോട്ട് കിട്ടും മാറിപ്പോയതേ ഉള്ളൂ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി.
5: ഗുഡ് മോർണിംഗ് സുരേഷ് ഏട്ടാ, സുഖാണോ?
6: സുഖമായിട്ട് പോകുന്നു.
5: ആഹാ, എന്തൊക്കെയാണ് പരിപാടികൾ? വീക്കെൻഡ് ആണ് വരുന്നത്, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ പോണേ?
6: വീക്കെൻഡ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയതുകൊണ്ട് ആഘോഷം ഇല്ല. അല്ലാതെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്.
5: അതെ, ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ട്, അപ്പൊ വീക്കെൻഡ്
6: എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളുണ്ടാവും.
5: അല്ല, ഒരു മാഷായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാ ദിവസവും നമ്മൾ സ്കൂളിൽ പോകണ്ടേ, അപ്പൊ അവിടെ ക്ലാസ്സുകളല്ലേ, അപ്പൊ വീക്കെൻഡിലും ക്ലാസ് ആണോ എന്ന് ചോദിക്കുകയാണ്.
6: അല്ല, വീക്കെൻഡ് എന്റെ ഒരു ക്ലാസ് ആയിരുന്നു.
5: ഓക്കെ,
6: ഞാൻ പോകുന്ന ക്ലാസ് ആണ്, പഠിക്കുന്നതല്ല, ഞാൻ പഠിക്കാൻ പോകുന്ന ക്ലാസ്.
5: ഞാൻ പഠിക്കാൻ പോകുന്ന ക്ലാസ് ആണ്, അപ്പൊ ഒരു വെറൈറ്റി ഉണ്ടല്ലേ.
6: അതെ.
5: ഓക്കെ, അപ്പൊ വേറെന്താണ് വിശേഷം? സുഖല്ലേ?
6: സുഖമായിട്ട് പോകുന്നു.
5: അപ്പൊ റെഡി ആണോ ഈ കൊന്നരി കൊന്നരി പാടി നോക്കാൻ?
6: സെയിം ആണ്,
5: സെയിം ജിബ്രിഷ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കും.
6: ഞാൻ വിചാരിച്ച സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞത് ഞാനത് ഒറ്റ
5: കേട്ടില്ല. പുതിയത് എന്തെങ്കിലും ആണെങ്കിൽ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ.
6: കുഴപ്പമില്ല, ഒന്നുകൂടി പ്ലേ ചെയ്താൽ മതി,
5: ഒന്നുകൂടെ പ്ലേ ചെയ്ത് തരാം. ദാ ശ്രമിച്ചു നോക്കൂട്ടിയോ.
6: കൊന്നരി കൊന്നരി കൊനാരി കൊക്കിനക്കര നാച്ചിലേക്ക് പോയി.
5: പിന്നെന്താ? കൊന്നരി കൊന്നരി കൊനാരി കൊക്കിനക്കിനി നാച്ചിറെ
6: കൊക്കിനക്കര നാച്ചിക്കട്ടോരെന്നോ അങ്ങനെന്തോ ആണ്.
5: കൊക്കര കൊക്കര കോ ലാസ്റ്റ്. എന്തായാലും അവിടം വരെ എത്തിയല്ലോ സുരേഷേട്ടാ. അപ്പൊ ഇനി നമ്മൾ, ഞാൻ നെക്സ്റ്റ് ആളോട് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കേട്ടു നോക്കിക്കോട്ടോ. ഓക്കെ,
6: തീർച്ചയായിട്ടും കിട്ടും.
5: അപ്പൊ സുരേഷേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് പറയണ്ടേ? പറയൂ.
6: നമ്മുടെ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
5: ഓക്കെ, ഒരു ഹാപ്പി വീക്കെൻഡ് ഞാനും വിഷ് ചെയ്യണു. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുരേഷ് ഏട്ടനാണ്. ഏകദേശം ഒക്കെ പറഞ്ഞു, പക്ഷെ ഇടയ്ക്ക് പറഞ്ഞ പോലെ പിന്നെന്താ പറയാ, ഒരു ലാസ്റ്റത്തെ ആ ഒരു പോർഷൻ മാത്രം പറയാതെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുമോ ഇനി ആർക്കെങ്കിലും എന്ന് നമുക്ക് നോക്കാം. സമയം നോക്കുമ്പോൾ 8:32 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ മെസ്സേജസിലേക്ക് പോകുമ്പോൾ ലിജി അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ഐ എം ലിജി ഫ്രം എലിപ്പാറ. ഇന്ന് എന്റെ വല്യമ്മ മേരിയുടെ ബർത്ത്ഡേ ആണ്. എന്റെ വകയായിട്ട് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ വല്യമ്മക്ക് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലിജി മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മേരി വല്യമ്മ. മേരി വല്യമ്മയ്ക്ക് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അറിയിക്കുകയാണ്. ലിജിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കോളറിലേക്ക് പോവാണ്. ഹലോ
8: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
5: ഇതാരെ സംസാരിക്കണേ?
8: ദീക്ഷ.
5: ദീക്ഷ, ദീക്ഷ എവിടുന്നാ വിളിക്കുന്നേ?
8: വണ്ടിത്താവളം.
5: വണ്ടിത്താവളത്തിൽ നിന്നാണ്. എന്താ വിശേഷം അവിടെ വീട്ടില്?
8: വീട്ടില്
5: സുഖാണ്. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ദീക്ഷ കുട്ടി പഠിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ പോകുന്നുണ്ടോ? എത്ര ക്ലാസ്സിലാ? ഇന്ന് ലീവാണോ? ഓക്കെ, ഇന്നും നാളെയും ലീവല്ലേ? ആ, അടിപൊളി അടിപൊളി. ലീവ് ഉള്ളതാണോ ഇഷ്ടം? പഠിക്കാൻ പോണതാണോ ഇഷ്ടം? പഠിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇന്നും നാളെയും ഇഷ്ടമില്ലാത്ത ദിവസങ്ങളാണല്ലേ. ചെറുതായിട്ട് കളിക്കാൻ പോണോണ്ട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട് അല്ലേ. അവിടെ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ദീക്ഷ കുട്ടീന്റെ? ചേച്ചിയുണ്ട്. എന്താ ചേച്ചിയുടെ പേര്? വിവിഷ അല്ലേ. ഏട്ടന്റെ പേരെന്താ?
8: ആരിഷ്.
5: ആരിഷ്. ആരിഷ്, ദിദീഷ, ദീക്ഷ അല്ലേ. ഇത്രയും പേരല്ലേ ഉള്ളത്? എല്ലാരോടും ഞാൻ തിരക്കിന്ന് പറയോ? അന്വേഷിച്ചു എന്ന് പറയോ? ഓ ഓ, പറയണോന്ന് പറയോ? ശരിക്കും പറയോ? പ്രോമിസാണോ? പറയോ. പേര് അഭിരാമി എന്നാണ്. അപ്പൊ അഭിരാമി ചേച്ചി അന്വേഷിച്ചു എന്ന് പറയോ. ഭക്ഷണം കഴിക്കാൻ പോണേ ഉള്ളു. ദീക്ഷ കുട്ടി ഭക്ഷണം കഴിച്ചോ? ഇല്ല. എപ്പോഴാ കഴിക്ക?
8: 8 മണിയോ?
5: 8 മണി ഇനി നാളെ ഉള്ളു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ നമുക്ക് നേരത്തെ. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ദീക്ഷ കുട്ടിയാണ് നമ്മളെ വിളിച്ചത്. ദീക്ഷ കുട്ടി അവിടെ വീട്ടിൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് 8 മണിക്കാണ് കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയല്ല, നമ്മളൊരു വൈ ഒരു 9:00 10:00 മുന്നേ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുക. എന്തായാലും നമുക്ക് അടുത്തൊരു കോളറിലേക്കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, കോളുതാ വീണ്ടും ഡ്രോപ്പായിട്ടുണ്ട്. അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. പ്രകാശൻ പരക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാസ്സി ഗിഫ്റ്റ് പാടിയ ഒരു കിട്ടിലൻ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ FM 90.4 ൽ അഹല്യ വിഷസ്, കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, movement that inspires.
6: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാസി ഗിഫ്റ്റ് പാടിയ ഷാൻ റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ജയരാജ് ഏട്ടാ, എന്താണ് വിശേഷം? എവിടെയാണ് ഇപ്പൊ ഉള്ളത്? കണ്ണു തുറന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്റെ കയ്യിലുള്ളത്. നേരം വെളുത്തുടനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാസ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുൾ എനർജി ആയിരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് എനർജി കൂടി പോകുന്നത് പ്രശ്നമാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം നമ്മളിത് ട്രൈ ചെയ്യാൻ. അതെല്ലേ, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങോട്ട് പ്ലേ ചെയ്യട്ടെ. കറക്റ്റ് ആയിട്ട് അതൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി, ആ വാക്കുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുണ്ടോ നോക്കിയാൽ മാത്രം മതി. ഓക്കെ ഓക്കെ, ദാ പിടിച്ചോ. വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതന്നെ കറക്റ്റ്. നോക്കിയാണോ പാടിയത്? പിന്നല്ലേ, ലിറിക്സിൽ അതുണ്ട്, സംഭവമുണ്ട്. ഇതിന് ജിബ്രിഷ് എന്നാ നമ്മള് പറയാ, ജിബ്രിഷ്. മലയാളം തന്നെയാണ്, പക്ഷെ ഒരു ഹിന്ദിയിലെ വാക്കുകൾ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് പ്രിയദർശൻ ഈ ഒരു വാക്കുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം
8: ഉണ്ടാക്കിയിട്ടുള്ളത്.
7: ഹിന്ദിയിൽ ഉണ്ടെന്ന് തോന്നണില്ല അല്ലേ? ഇപ്പൊ പ്രിയദർശന്റെ സിനിമയിൽ ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തേന്മാവിൻ കൊമ്പത്തെ ഓർമ്മ വന്നത്. ഇത് സാധാരണ മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയൊന്നും അല്ല, ഇത് വേറെ ഏതോ ഭാഷയാണ്. അതാണ്, ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേട്ടോ, എല്ലാ ഭാഷയുടെയും കൂടെ ഒരു മിക്സ് ആയിരിക്കും. അപ്പോ ജയരാജേട്ടാ, ഇന്ന് രാവിലെ ഒരു നല്ല കിഡിലൻ എക്സസൈസ് ആയി ബ്രെയിനിന്. അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
8: എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എന്റെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും, പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും.
7: ഓക്കെ, താങ്ക് യു സോ മച്ച്. അടിപൊളി ഒരു വീക്കെൻഡ് ഞാനും വിഷ് ചെയ്യണു. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ജയരാജേട്ടനാണ്. അപ്പൊ ജയരാജേട്ടൻ ഈ പറഞ്ഞ പോലെ എന്താണ് സംഭവം എന്നൊന്നും അറിയാതെയാണ് വിളിച്ചത്. പക്ഷേ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു, കൊന്നരി കൊന്നരി കൊനാരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിബ്രിഷ്, അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഹലോ
9: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
9: ഞാൻ രമ്യ രാധാകൃഷ്ണൻ, രാമണ്ടി ചന്ദ്ര.
7: രമ്യേച്ചി, എന്താണ് വിശേഷം? സുഖല്ലേ?
9: സുഖം അഭി. അഭിക്ക് സുഖല്ലേ?
7: സുഖായിട്ടിരിക്കുന്നു, സുഖായിട്ടിരിക്കുന്നു. കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്.
9: അതെ, ഞാൻ വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ വിളിച്ചിട്ട് കൊറേ ആയി. ഇന്നത്തെ ടോപ്പിക്ക് കേട്ടപ്പോഴേ നല്ല രസമുണ്ട്.
7: അതെയോ? പാടി നോക്കിയോ? ട്രൈ ചെയ്ത് നോക്കിയോ? എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഒരു പ്രാവശ്യം റിവിഷൻ ഒക്കെ കഴിഞ്ഞത് കൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ?
9: അതെ അതെ കിട്ടായിരിക്കും, നോക്കാം.
7: പിന്നല്ല, അപ്പൊ ഞാൻ എന്തായാലും രമേശിക്ക് വേണ്ടിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. ഓക്കെ
9: ഓക്കെ ഓക്കെ
7: ഓക്കെ. ഡാ പിടിച്ചോ. അതാണ് സംഭവം. ആ പറയൂ.
9: കൊന്നരി കൊന്നരി കോനാരി കത്തി നക്കിനി നാച്ചിരി ഇല്ലി നക്കിനി നാച്ചി കട്ടോരിപ്പൊളി.
7: അപ്പൊ റിവിഷൻ വെറുതെ ആയില്ല, രണ്ടു മൂന്ന് പ്രാവശ്യം റിവൈസ് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞപ്പോ തന്നെ കണ്ടോ, നമുക്ക് ലൈഫിലുണ്ടല്ലോ ഒരു കാര്യവും നമുക്ക് അങ്ങനെ എന്താ വെറുതെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് പറ്റാത്തതില്ല.
9: അതെ, ഞാൻ നിങ്ങൾ എല്ലാരും പറയുമ്പോ നമ്മളൊന്ന് നോക്കാം, രണ്ടു മൂന്ന് തവണ അങ്ങനെ വായിച്ചത്, പക്ഷെ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ, ഒന്നും മനസ്സിലാവില്ല
7: എന്താ സംഭവം എന്നുള്ളത്. അതിപ്പോ എഴുതിയ ആളോട് തന്നെ നമ്മൾ വിളിച്ച് ചോദിക്കേണ്ടി
9: വരും, എന്താ അർത്ഥം ഒന്നും അറിയില്ല.
7: അതെ അതെ, ഇതിപ്പോ ഉണ്ടല്ലോ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ ഈ പാട്ട് കേട്ട് നോക്കുമ്പോഴത്തേക്കും ചില ആളുകളുടെ കമന്റ്സ് എന്താന്ന് വെച്ചാൽ ഈ കൊന്നരി കൊന്നരി പോർഷൻ കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാന്ന് പറഞ്ഞിട്ട് ചില കമന്റ്സ് കാണാം.
9: പക്ഷെ അതാണ് നല്ല രസമുണ്ട്, പക്ഷെ എന്താ അർത്ഥം എന്ന് അറിയില്ല, നല്ല രസം ആ വാക്ക് വന്ന് നല്ല രസമുണ്ട്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് കുറെ നേരം ഒന്ന് പഠിച്ചു നോക്കിയപ്പോ എനിക്കത് ആ കിട്ടി, നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം.
7: എന്തായാലും വിളിച്ചിട്ട് പാടിയേക്കാന്ന് വിചാരിച്ചു അല്ലേ?
9: അതെ അതെ.
7: എന്തായാലും സന്തോഷം ചേച്ചി, അടിപൊളി ഒരു വീക്കെൻഡ് ഞാൻ വിഷയണു. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
9: എല്ലാവർക്കും ഇത് ഈ ടോപ്പിക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും, കുട്ടികൾക്കും എല്ലാവർക്കും കേൾക്കാനും വിളിക്കാതിരിക്കുന്നവർ പോലും വിളിക്കാൻ തോന്നും. അങ്ങനെ ടോപ്പിക് കൊണ്ടുവന്ന അബിക്കും പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നേരുന്നു അബി.
7: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് രമേശിയാണ്. അപ്പൊ രമേശി പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ പാടാനായിട്ട് വന്നേക്കണേ. അപ്പോ അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ആ വാക്കുകളൊന്നും തെറ്റാതെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പാടി. അപ്പൊ നമ്മുടെ ആ ഒരു ജിബ്രിഷ് ടാസ്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്.
7: ഇതാരാ സംസാരിക്കണേ? റിൻസൺ ചേട്ടാ, റെഡി ആണോ? ഇന്ന് നമ്മളൊരു ടാസ്കുമായിട്ട് വന്നേക്കാണേ.
10: നോക്കാം,
7: ട്രൈ ചെയ്ത് നോക്കിയോ? ആ ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും റിൻസൺ ചേട്ടന് വേണ്ടിട്ട് അതൊരു പ്രാവശ്യം കൂടെ പ്ലേ ചെയ്യാം, ഒന്ന് കേട്ടു നോക്കിക്കോളൂ, എന്നിട്ടൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് ഇപ്പുറത്തോട്ട് പാടിത്തരണം. ഓക്കെ ഓക്കെ. ദാ പിടിച്ചോ. അതാണ് വരികൾ.
10: ഓക്കെ
7: ആ റെഡി.
10: ഓക്കെ. കൊന്നരി കൊന്നരി കോനാരി കത്തിന കിരിനാച്ചീരേ ഇല്ലിന കിരിനാച്ചി കത്തോരേ.
7: ഓക്കെ, അതാണ്. ഇതിപ്പോ പാട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വരികൾ വരുമ്പോഴത്തേക്കേ നമുക്ക് എന്താ റിൻസൺ ചേട്ടൻ അത് ഇഷ്ടമാണോ, അതോ എന്തിനാ ഇങ്ങനെ വരികൾ ചോദിച്ചു?
10: അതിഷ്ടാണ്, നമ്മൾ ചിന്തിക്കും ഇത് എന്താ എന്ത് വേടിയത് ഏതറിന്റെ അർത്ഥം നിന്നോ. ശരിക്കും
7: അതെ അതെ അതെ. ഇത് പണ്ട് ഇപ്പോ പ്രിയദർശന്റെ ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ പറഞ്ഞിട്ടുള്ളത് പണ്ട് എന്തോ കുട്ടികളൊക്കെ കളിക്കുന്ന എന്തോ ഒരു ഗെയിമിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ് ഇതിന്റെ ട്യൂണാണ്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ കൊറേ, അതെ അതെ, അതിലേക്ക് കൊറേ ഇങ്ങനെ വരികളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു എന്താ പറയാ ജിബ്രിഷ് ആയിട്ട് എടുത്തത്. ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സെൻസും ഇല്ലാത്ത വാക്കുകള്,
10: അങ്ങനെയാക്കി.
7: അർത്ഥം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഒരു റൈം ഉണ്ടാകും നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക്, ഒരു ഈണവും താളവും ഒക്കെ ഉണ്ടാവും. അതാണ്. അപ്പൊ നമ്മൾ ഈ പണ്ട് വായ്ത്താരി എന്നൊക്കെ പറയത്തില്ലേ, അതായത് വായ്ത്താരി എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല, വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കണം, അത് അതുപോലത്തെ ഒരു സംഭവമാണിതും. അപ്പൊ എന്തായാലും റിൻസ് ചേട്ടാ കിട്ടിയിരിക്കുന്നു, കറക്റ്റ് ആയിട്ട് പാടിയിരിക്കുന്നു, അടിപൊളി. ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ പറയൂ.
10: വിശ്വസ് പി വി മുഹമ്മദ് വടക്കേ വാവനൂർ, പ്രിയപ്പെട്ട സ്തിബാമ്മ, പിന്നെ നമ്മുടെ ശാന്തിയൻ സുമേഷ്, പിന്നെ നദിയിറട്ടി, പിന്നെ ഓക്കെ ഹലോ കൃഷ്ണേട്ടൻ.
7: ഓക്കെ, അങ്ങനെ എല്ലാവർക്കും വിഷസ് കൊടുക്കാം. ഒരു ഹാപ്പി വീക്കെൻഡ് ഞാനും വിഷയണു. ബൈ ബൈ. നമ്മളെ വിളിച്ചത് റിൻസൻ ചേട്ടനാണ്, ചാലക്കുടിയിൽ നിന്ന്. അപ്പൊ റിൻസൻ ചേട്ടൻ കറക്റ്റായിട്ടത് രസമായിട്ടത് ഇങ്ങോട്ട് പാടിത്തന്നു. അപ്പൊ ഈ ജിബ്രിഷ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ പണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ ഫോക്ക് ട്രഡീഷനിലൊക്കെ ഉള്ളൊരു കാര്യമാണ് വായ്ത്താരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഈ ഒരു വായ്ത്താരി കണക്കെ പ്രിയദർശൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൊന്നരി കൊന്നരി കോനാരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടിലെ വരികൾ. ഇതേപോലെ മലയാള സിനിമയിൽ കുറേ ജിബ്രിഷുകളുള്ള പാട്ടുകളുണ്ട്. ചില ആളുകൾക്ക് ഇത് ഇഷ്ടമാണ്, ചില ആളുകൾ ചോദിക്കും എന്തിനാ ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം, നല്ലൊരു പാട്ടായിരുന്നല്ലോ, നല്ല രസമായിരുന്നു ആ പാട്ട് കേൾക്കാനായിട്ട്, പക്ഷേ പിന്നെ ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇതില്ലാത്ത ഓഡിയോ വേർഷൻ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ നമുക്ക് കാണാം. എന്തായാലും ചില ആളുകൾ ചില പാട്ടുകൾക്ക് അത് വരുമ്പോഴത്തേക്കും ഒരു രസമാണല്ലോ. ഇപ്പൊ കൊന്നരി കൊന്നരി ഇല്ലാതെ നമുക്ക് ഒന്നാം വട്ടം കണ്ടപ്പോൾ എന്ന പാട്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാം. ഹരിചരണും പ്രീതി പിള്ളയും ചേർന്ന് പാടിയിട്ടുള്ള ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ വിഷസ്, കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഓക്കെ, വെൽക്കം ബാക്ക്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എന്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ടാരാണെന്ന് നോക്കട്ടെ. ഹലോ
6: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
5: ആരാ സംസാരിക്കണേ?
6: ആരിഷ്.
5: ആരിഷ്, ആരിഷ് സുഖാണോ? ഇന്ന് ക്ലാസ് ഉണ്ടോ?
6: ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല.
5: ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് ക്ലാസ് ഉണ്ടാവേണ്ടതാണല്ലോ.
6: ഞാൻ പോയില്ല.
5: ക്ലാസ് ഉണ്ടപ്പോ അപ്പൊ അങ്ങനെ പറ. അപ്പൊ പറയൂ ആരിഷ്, എന്താ ചെയ്യണേ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
6: 4ാം ക്ലാസ്സില്.
5: ആ, 4ാം ക്ലാസ്സിലാണ് അല്ലേ? ഏത് സ്കൂളിലാ?
6: 4ാം ക്ലാസ്സില്.
5: 4ാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാ പഠിക്കണേ?
6: 7th.
5: സെവൻത്തിലാണോ? 7th ആണോ 4th ആണോ? ഉറപ്പിക്ക്.
6: 7th.
5: ഏത് സ്കൂളിലാ പഠിക്കണേ?
6: ന്യൂയൽ.
5: ഓക്കെ ഓക്കെ, എനിക്ക് ശരിക്കും ക്ലിയർ ആവണില്ല കേട്ടോ. നമ്മൾ റേഞ്ചുള്ള ഭാഗത്ത് കുറച്ചങ്ങോട്ട് മാറുന്ന സംസാരിക്കോ. ആ, അപ്പൊ ഇന്ന് ഞാനൊരു ടാസ്ക് ആയിട്ടാണ് വന്നേക്കണേ. റെഡിയാണോ? ടാസ്ക് എടുക്കാൻ റെഡിയാണോ? ഓ, അപ്പൊ ഒരു ചെറിയ ഗെയിമാണ്. ഞാനൊരു കുഞ്ഞു പാട്ടിന്റെ ഒരു ചെറിയ പോർഷൻ പ്ലേ ചെയ്ത് തരാം. അപ്പൊ ആരിഷ് എനിക്ക് അത് ഇങ്ങോട്ട് പാടിത്തരണം. ഓക്കെ, റെഡിയല്ലേ? ആ, അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. ദാ പിടിച്ചോ. കേട്ടോ? ആ, പാടിക്കോ.
6: കൊന്നരി കൊന്നരി കോനാരി കണക്കണക്കേ.
5: അത് വേറെ ഏതോ ഒരു പാട്ടായിട്ട് മാറിയില്ലേ? ആ, എന്തോ അവിടെ എനിക്ക് വലിയൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കോള് ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ. ആരിഷാണ് വിളിച്ചത്. ആരിഷ്, പിന്നെ ആദ്യത്തെ 2 വാക്കുകൾ കറക്റ്റായിട്ട് പറഞ്ഞു, പക്ഷെ ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് പോയി. എന്തായാലും കുഴപ്പമില്ല, വിളിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നല്ലോ. ഈ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ ആരിഷിന് ഒരു കിടിലൻ ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. ഒന്ന് സ്കൂളിലൊക്കെ പോകണം, സ്കൂളിൽ പോവാതെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
7: ഹലോ,
5: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
5: ഇതാരാ സംസാരിക്കണേ?
7: ഞാൻ സരസ്വതിയാണ്.
5: സരസ്വതി ടീച്ചറാണ് അല്ലേ? എന്താണ് വിശേഷം? സുഖല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം. അപ്പോ റെഡിയാണോ? നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അപ്പൊ ഞാൻ എന്താ പ്ലേ ചെയ്ത് തരാം, ഒന്ന് കേട്ടോളൂ, അതിനുശേഷം എനിക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി. ഓക്കെ
7: ഓക്കെ
5: ഓക്കെ. ദാ പിടിച്ചോ. അതാണ് ഓ മൈ ഗോഡ്, അടിപൊളി. എവിടെയും തെറ്റൊന്നും ഇല്ലായിരുന്നു, സൂപ്പർ ആയിട്ട് പറഞ്ഞു. ഇത് പെട്ടെന്ന് ഇത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ, ഇങ്ങനെ പാട്ടുകളിൽ ഇങ്ങനെയുള്ള പോർഷൻസ് വരുമ്പോ?
7: ശ്രദ്ധിക്കാറുണ്ട് ഇത്. പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഒരു MA കഴിഞ്ഞ് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ.
5: അതെ അതെ, എന്താണ് സംഗതി എന്നുള്ളത് അല്ലേ. നമുക്ക് പരിചയമില്ലാത്ത കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു പാട്ടിന് വരിയെ കിട്ടി എഴുതിയേക്കാണ്. എന്തായാലും അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ?
7: എല്ലാവർക്കും.
5: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാട്ടെ എന്ന് വിഷയം. അതുപോലെ അവിടെയും ഒരു ഹാപ്പി വീക്കെൻഡ് ഞാൻ വിഷയമാണ് കേട്ടോ. ഓക്കെ
7: ഓക്കെ,
5: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സരസ്വതി ടീച്ചറാണ്. കൊന്നരി കൊന്നരി കോനാരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജിബ്രിഷ് എനിക്ക് സെറ്റായിട്ട് ഇങ്ങോട്ട് പാടിത്തന്നു. അപ്പൊ ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ കൊന്നരി കൊന്നരി കോനാരി കത്തി നക്കിനി നാച്ചീര എന്ന വരികൾക്ക് പ്രത്യേകമായിട്ട് ഔദ്യോഗികമായിട്ട് യാതൊരുവിധ അർത്ഥമൊന്നും ഇല്ല. നമ്മൾ പാട്ടിൻ്റെ താളത്തിനും ഈണത്തിനും അനുയോജ്യമായ രീതിയിൽ കേൾക്കുമ്പോൾ രസകരമായി തോന്നുന്ന ചില പദാവലികൾ, അതായത് നമുക്ക് വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വായ്ത്താരികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ പരസ്പരം കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ നമ്മൾ പാടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു വരികൾ എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ജയരാജേട്ടനാണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കണേ. എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ചന്ദ്രേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം അഭിരാമി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ്. ഇന്നത്തെ ടോപ്പിക്ക് നന്നായിട്ടുണ്ട്. അഹല്യ റേഡിയോയുടെ ആർ ജെസ് എല്ലാവരും ദിവസേന പലതരം ടോപ്പിക്ക് കൊണ്ടുവന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രേട്ടൻ ഒരു ഫോട്ടോ കൂടെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചന്ദ്രേട്ട, നല്ലൊരു ദിവസം ചന്ദ്രേട്ടനും വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്ന ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കൃഷ്ണ അനില. തിരിച്ചും നല്ലൊരു സുപ്രഭാതം വിഷയണു. അടുത്ത മെസ്സേജ് രാജപ്പൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. സ്നേഹപൂർവ്വം ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. രാജപ്പൻ ചേട്ടനും ഒരു കിട്ടിലൻ ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് അഷ്റഫിൻ്റെ മെസ്സേജാണ്. നമസ്കാരം. ആത്മാർത്ഥ സ്നേഹം എന്നത് നക്ഷത്രങ്ങളെ പോലെയാണ്, എപ്പോഴും കാണാൻ കഴിയണമെന്നില്ല, പക്ഷെ എന്നും അവിടെ തന്നെ ഉണ്ടാവും. ആരും കൊതിക്കുന്ന തിളക്കത്തോടെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. ഓക്കെ, അഷ്റഫിനും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്, പക്ഷേ പേരൊന്നും വെച്ചിട്ടില്ല. എന്തായാലും ഈ ഗുഡ് മോർണിംഗ് അയച്ചയാൾക്കും നല്ലൊരു സുപ്രഭാതം വിഷയമാണ്. അടുത്ത മെസ്സേജ് ഹായ് ഡിയർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ജഗൻ ചേട്ടൻ്റെ ഒരു മെസ്സേജാണ്. ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പം അതേപോലെ ഒരു ഗുഡ് ഡേ വിഷസ് ഞാനും അറിയിക്കണു. അതിനുശേഷം വന്നിട്ടുള്ള ഒരു മെസ്സേജ്, ഡാർലിംഗ് ഗുഡ് മോർണിംഗ്. അഭിരാമി ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്ന പാട്ട് ഒന്നാം വട്ടം കണ്ടപ്പോൾ എന്ന പാട്ടാണ്. കാരണം അതിൽ കുറേ വാക്കുകൾ വരുന്നുണ്ട്. കിണ്ടാണ്ടം, ഇല്ലിനക്കിടി നാച്ചിരെ, ഇതല്ലേ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിട്ട് ഷക്കീല ചേച്ചി മുന്നേ അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഞാൻ ഷക്കീല ചേച്ചിക്ക് ഒരു 10 points കൊടുത്തു, 10 on 10 കൊടുത്ത് കറക്റ്റായിട്ട് ഗസ് ചെയ്തത് കൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് മുഹമ്മദിക്കയാണ്, ഫ്രം വടക്കേ വാവന്നൂർ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. പരിഹസിക്കാം പക്ഷേ വേദനിപ്പിക്കരുത്, മത്സരിക്കാം പക്ഷേ ചതിക്കരുത്, ഉപദേശിക്കാം പക്ഷേ നിർബന്ധിക്കരുത്. നമ്മുടെ ശരികൾ മറ്റൊരാൾക്ക് ശരിയാകണമെന്നില്ല. ഇന്ന് ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികമുള്ള എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂറിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ഞാനും വിഷയമാണ്. അടുത്ത മെസ്സേജുകൾ ഇനിയും വായിക്കാനുണ്ട്, പക്ഷേ മെസ്സേജുകളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 3:47 സമയത്ത് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. വേട്ടയാട് വിളയാട് എന്ന സിനിമയിലെ ഒരു കിട്ടിലൻ ട്രാക്ക് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ സെൽഫ് കെയർ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളിത് ശരിക്കും അളവൊക്കെ നോക്കിയാൽ, ഒരു ഡ്രസ്സ് എടുക്കുക

ഇഷ്ടം പോവാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അളവൊക്കെ നോക്കി ട്രയൽ റൂമിൽ പോയിട്ടൊന്ന് ട്രയൽ ചെയ്ത് ഒക്കെയാണ് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഡ്രസ്സിലും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കാണിക്കുന്ന ഈ ഇത്രയും ഒരു കെയർ നമ്മൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോഴും നമ്മൾ കാണിക്കണം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ടൂ വീലേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. ഈ പറഞ്ഞ ടൂ വീലേഴ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഹെൽമെറ്റ് വാങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ചില ആളുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുവിടും, രണ്ട് ഹെൽമെറ്റ് വാങ്ങിയിട്ട് വന്നേക്ക് കേട്ടോ, ഒരെണ്ണം പൊട്ടിപ്പോയി, അപ്പം നീ പോകുന്ന വഴിക്കൊന്ന് വാങ്ങിയിട്ട് വന്നേക്കരുത്. ഇങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂല. ഹെൽമെറ്റ് വാങ്ങാൻ പോണ സമയത്ത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ തന്നെ പോകണം. നിങ്ങൾക്കാണ് ഹെൽമെറ്റ് വേണമെങ്കിലും നിങ്ങൾ തന്നെ പോകണം. എന്നിട്ട് ഈ ഹെൽമെറ്റ് നമ്മൾ വെച്ച് നോക്കണം, ശരിയായിട്ടുള്ള അളവിലുള്ള ഹെൽമെറ്റ് ആണോ എന്നുള്ളത് നമ്മൾ വെച്ച് നോക്കണം. പിന്നെ ഈ ഹെൽമെറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് പിന്നിലേക്ക് വലിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ വലിവൊക്കെ ഉണ്ടെങ്കിൽ മുടി പൊഴിഞ്ഞു പോകുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, പല ആളുകളും നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ, ഹെൽമെറ്റൊക്കെ വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് ഒരു ഹെൽമെറ്റ് കൊടുത്തേക്കെന്നൊക്കെ പറഞ്ഞ് കടയിൽ പരിചയക്കാരുടെ കടയിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശരിയായ അളവിലുള്ള ഹെൽമെറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതേപോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഹെൽമെറ്റ് ധരിക്കുന്നതിന് മുന്നേ സ്കാർഫൊക്കെ ചുറ്റുന്നതും തുടർച്ചയായിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം തലയൊക്കെ വിയർക്കുന്ന അവസ്ഥയുണ്ടാവും. ഈ എണ്ണയും വിയർപ്പും ഒക്കെ കൂടിച്ചേർന്ന് വേറെ മറ്റു ചില അസ്വസ്ഥതകളിലേക്കൊക്കെ പോകും. അപ്പോൾ ഒരുപാട് ദൂരം നമ്മൾ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി, സൈഡിൽ നിർത്തി ഹെൽമെറ്റൊക്കെ ഊരി തലയ്ക്ക് കുറച്ച് ഒരു എയറൊക്കെ കൊടുത്ത് അതിനുശേഷം നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം മഴയുള്ള സമയം അല്ലെങ്കിൽ തണുപ്പുള്ള സമയം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി മറ്റ് മെസ്സേജസിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് പ്രേമമ്മയുടെ മെസ്സേജാണ്. അഭിക്കുട്ടി, ഗുഡ് മോർണിംഗ്, സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, എല്ലാവർക്കും ശുഭദിനം കൂടെ അറിയിച്ചിട്ടുണ്ട് പ്രേമമ്മ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. പ്രേമമ്മയ്ക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷയമാണ്. ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹിയാണ്. ഇന്ന് വീക്കെൻഡ് അല്ലേ, വീക്കെൻഡ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ എന്ന് വിഷയമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മഹി. മഹിയുടെയും വീക്കെൻഡ് അടിപൊളിയാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ്, ഹലോ അഭിരാമി, ഗുഡ് മോർണിംഗ്. ഈ ടാസ്ക് നല്ല രസമുണ്ട്. കൊന്നരി കൊന്നരി കോനാരി കത്തി നിക്കണ നാച്ചി രേ ഇല്ലി നിക്കരെ നാച്ചി കട്ടോ രേ രേ രേ എന്നാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജിൽ അത് ടൈപ്പ് ചെയ്ത് അയച്ചേക്കുന്നത് സൗമ്യ ചേച്ചിയാണ്. കറക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ്. ഇന്ന് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ വിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സൗമ്യ ചേച്ചിക്കും, ഒരു ഹാപ്പി വീക്കെൻഡ് വിഷയമാണ്. അടുത്ത മെസ്സേജ് ബൈജു ചേട്ടൻ്റെ മെസ്സേജാണ്. ഹായ് അബി, ആശംസകൾ പ്രിയപ്പെട്ട അഹലേക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്രിയപ്പെട്ട അമ്മ രത്നാവതി അമ്മയ്ക്ക് വിളയോടി കൃഷ്ണൻ ചേട്ടന് നല്ലൊരു ശുഭദിനം അറിയിച്ചിട്ടുണ്ട് ബൈജു ചേട്ടൻ. ഒത്തിരി സ്നേഹത്തോടെയാണ് ഈ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നല്ലൊരു ഹാപ്പി വീക്കെൻഡ് ഞാൻ വിഷയമാണ്. അടുത്ത മെസ്സേജ് തിലകൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ജൂലൈ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയിലെ ആദ്യത്തെ മോർണിംഗ് ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഹാപ്പി ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് തിലകൻ ചേട്ടൻ്റെ മെസ്സേജ്. താങ്ക് യു സോ മച്ച് തിലകൻ ചേട്ടനും, ഒരു ഹാപ്പി വീക്കെൻഡ് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ലീല ടീച്ചറുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി, കർക്കിടക വെയിൽ ഇരിഞ്ഞു നിൽക്കുന്ന ഇന്ന് എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചർ മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, ലീല ടീച്ചർക്കും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ് ജയങ്കർ ചേട്ടൻ്റെ മെസ്സേജാണ്. നമസ്കാരം അഭിരാമി, ഞങ്ങളുടെ സൗഹൃദവാണിയിലെ പ്രിയ സുഹൃത്തായ അമ്പിളി സുനിലിന്റെ മകളുടെ നാത്തൂന്റെ പൊന്നുമകളായ കിയാര മോളുടെ രണ്ടാമത്തെ ജന്മദിനമാണ് ഇന്ന്. കിയാര മോൾക്ക് എല്ലാവിധ ജന്മദിനാശംസകളും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്സ് കൂട്ടുകാരും നേരുന്നു. ഒപ്പം മഹല്ലിക്കും അബിക്കും എല്ലാ ലിസണേഴ്സിനും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ജയങ്കർ സലിത ശ്രീനന്ദ ഫ്രം ഫോർട്ട് കൊച്ചി. ഓക്കെ, അപ്പോ ജയങ്കർ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കിയാര മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ആണ്. അപ്പൊ കിയാരയ്ക്ക് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇന്നത്തെ ബർത്ത്ഡേ സൂപ്പർ ആവട്ടെ എന്നുകൂടെ വിഷയമാണ്. ഹാപ്പി ബർത്ത്ഡേ കിയാര. ജയങ്കർ ചേട്ടനും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി ചേച്ചി, അഹല്യ എഫ് എം ടീം. ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിനാശ്ശേരി നിന്ന്. നാളെ വൈകുന്നേരം 4 മണിക്ക് ഞങ്ങളുടെ നാട്ടിൽ കിനാശ്ശേരി പുലരി കലാസമിതി ആൻഡ് ഗ്രന്ഥശാല നടത്തുന്ന പ്രതിഭാ സംഗമം 2026 എന്ന പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. സെക്രട്ടറി കെ ടി ദിലീപ് കുമാർ, ലൈബ്രറിയൻ കെ സജിത എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുചിത്ര ചേച്ചിയാണ്. എന്തായാലും ഇതുപോലെയുള്ള കൂട്ടായ്മകളൊക്കെ എപ്പോഴും നല്ലതാണ്, നല്ല കാര്യങ്ങൾ നടക്കട്ടെ. പ്രതിഭാ സംഗമത്തിന് എല്ലാവിധ ആശംസകളും. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഗെയിം നല്ല രസമുണ്ട് കേൾക്കാൻ. ഇന്നത്തെ എഴുത്തോലയും വളരെ നന്നായിരുന്നു, പാട്ടുകളും സൂപ്പർ. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ ശാന്തി, സുമേഷ്, എലപ്പുള്ളി. അപ്പോൾ ശാന്തി ചേച്ചിക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷയമാണ്.
അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ശാന്തി കൃഷ്ണയാണ്. ഗുഡ് മോർണിംഗ് അബി, ഇന്നത്തെ വിഷസ് അടിപൊളി, കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു അർത്ഥവും ഇല്ലാത്ത വരികൾ പാടി പാടി ചിരിപ്പിച്ച് ചിരിപ്പിച്ച് സൂപ്പറാക്കിയ അബിക്കിരിക്കട്ടെ ഇന്നത്തെ സ്നേഹം. ചങ്ങാതിക്കൂട്ടത്തിൽ ഈ വരികൾ പാടിപ്പാടി എല്ലാവരും പഠിച്ചു. പിന്നെ കോപ്പിയടി അറിയാത്തത് കൊണ്ട് ഞാൻ വിളിച്ചില്ല അബി എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരർത്ഥം ഇല്ലാത്ത വരികളാണെങ്കിലും നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കൊരു താളവും അല്ലേ ഒരു ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പലർക്കും ആ പാട്ടും കുറേയധികം ഓർമ്മകളും നൊസ്റ്റാൾജിയൊക്കെ കൊണ്ടുതരുന്ന പാട്ടാണ്. ചന്ദ്രലേഖ എന്ന സിനിമയും സൂപ്പറാണ്. കുറേ പാട്ടുകളുണ്ട്, എല്ലാം ഹിറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേണി ഇഗ്നീഷ്യസും ഗിരീഷ് പുത്തഞ്ചേരിയും ടീമിന്റെ പാട്ടുകളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ശാന്തി ചേച്ചിക്ക്, ഒരു ഹാപ്പി വീക്കെൻഡ് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി, ഇന്നത്തെ ഗെയിം പോളി. ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഒരു നാലഞ്ച് ആൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിയായത്. ഈ പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തെന്നാ ഇതെന്ന്. ഞങ്ങൾ എന്താ പറയാന്നറിയോ, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്താണ്. പാട്ടുകൾ പൊളി. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആകട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കുറേ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചിയുടെ മെസ്സേജ്. താങ്ക് യു സോ മച്ച് കവിത ചേച്ചി. ശരിക്കും ഒരു വായ്ത്താരിയാണ്. വായ്ത്താരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയില്ല, ചുമ്മാ നമ്മളിങ്ങനെ പറയുന്ന ഒരു സംഭവമാണ് വായ്ത്താരി എന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു സംഗതിയാണ് ചില പാട്ടുകളിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുക. പലപ്പോഴും ആളുകൾ ഇങ്ങനെ കമന്റ്സിലൊക്കെ പറയുന്നത് എന്തിനാ ഇപ്പം ഇവിടെ ഇങ്ങനൊരു വരികൾ വെച്ചിട്ടുള്ളത്, നല്ല പാട്ടല്ലേ, നല്ല രസമായിട്ട് കേട്ടുവരായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ കൊന്നരി കൊന്നരി കൊനരി പോലെയുള്ള വരികൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെയധികം വിമർശിക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് അത് ഒഴിച്ചു വെച്ചിട്ട് ആ പാട്ടിനെ കുറിച്ച് ചിന്തിക്കാനും പറ്റില്ല, സത്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ജിബ്രിഷ് ആണ് നമ്മൾ ഇന്ന് എടുത്ത് അതൊരു ടാസ്ക്കാക്കി പറഞ്ഞത്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടിലൻ ദിവസമാവട്ടെ എന്ന വിഷയമാണ്. അപ്പോൾ നല്ലൊരു വീക്കെൻഡ് കൂടെ വിഷയമാണ്. വീക്കെൻഡ് അടിച്ച് പൊളിച്ച് സൂപ്പറാക്കുക. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പ്രായമായവർക്ക് പ്രത്യേകം എന്തെങ്കിലും രീതിയിലുള്ള പരിചരണം കൊടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രായമായവരിൽ വാദപ്രധാനമായ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എണ്ണ തേച്ചിട്ടുള്ള കുളി, അതായത് അഭ്യംഗം, ആവി പിടിക്കുക, ലഘുഭക്ഷണം, ഇളം ചൂടുവെള്ളം, മതിയായ വിശ്രമം, ആവശ്യമായ വ്യായാമം എന്നിവ വളരെ പ്രധാനമാണ്. ചികിത്സകൾ വൈദ്യോപദേശ പ്രകാരം മാത്രം ചെയ്യുക.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
9: സെല്ലുലോയിഡ്.
10: മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെല്ലലൗഡിലേക്ക് സെല്ലലൗഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. ചിലർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ചില സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി ഓടുന്നതാണ് ബുദ്ധി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നത്തെ നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ഒരു അടിപൊളി മൈൻഡ് ബെൻഡിങ് സൈക്കോളജിക്കൽ ത്രില്ലറിനെ കുറിച്ചാണ്. You should have laughed. കെവിൻ ബേക്കനും അമാൻഡ സൈഫ്രിഡും തകർത്തഭിനയിച്ച ഈ സിനിമയിൽ ഒരല്പം സമാധാനം തേടി വിൻസ്ലേ ഒരു അൾട്രാ മോഡേൺ വെക്കേഷൻ ഹോമിലേക്ക് എത്തുന്ന ഒരു കുടുംബം. പക്ഷേ ആ വീടിനുള്ളിൽ കയറിയ ശേഷമാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ആ വീടിന്റെ മുറികൾ പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ വലുതാണ്. അവിടെ സമയം പോലും വഴിമാറി സഞ്ചരിക്കും. മാനസിക പിരിമുറുക്കവും പഴയ കാലത്തെ രഹസ്യങ്ങളും ഭയവും കൂട്ടിണക്കിയ ഒരു സൈക്കോ ത്രില്ലർ അനുഭവമാണ് ഈ ഒരു സിനിമ. നിങ്ങളൊരു ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലർ ഫാൻ ആണെങ്കിൽ ഈ ഒരു വീട്ടിലേക്ക് സ്വാഗതം. പക്ഷെ ഓർത്തോളൂ, യു ഷുഡ് ഹാവ് ലാഫ്ഡ്. അപ്പൊ വാ, ബാക്കി സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അല്ലേ? സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട്.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloidumayi kude it's me, RJ Ahilya. Innathe cinema vishesham. You should have loved. Appo inganeya kadayilekku poyalo. തിയോ കൺട്രോയ് അവനാണ് നമ്മുടെ നായകൻ. തിയോ കൺട്രോയ് ഒരു റിട്ടയർഡ് ബാങ്കറാണ്. പ്രായത്തിലേറെ ഇളപ്പമുള്ള സൂസൻ എന്ന അഭിനേത്രിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഇവർക്ക് എല്ല എന്ന പേരുള്ള 6 വയസ്സുകാരിയായ ഒരു മകളുമുണ്ട്. അങ്ങനെ തിയോയുടെ ഭൂതകാലത്തിന് ഒരു ഇരുണ്ട വശം കൂടി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ പണ്ട് ബാത്ടബിൽ മുങ്ങി മരിച്ചതായിരുന്നു. ആ ഒരു മരണത്തോടുകൂടി തിയോയെ ആളുകൾ വല്ലാതെ വെറുത്തിരുന്നു. കാരണം തിയോയാണ് എല്ലാവരും ആ ഒരു മരണത്തിന് പിന്നിൽ സംശയിച്ചൊരാൾ. അങ്ങനെ തെളിവുകളൊന്നുമില്ലാത്തതിനാൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ആ സംഭവത്തിന്റെ പേരിൽ ആളുകൾ തന്നോട് കാണിക്കുന്ന വെറുപ്പും അകലവും തിയോയെ എപ്പോഴും അസ്വസ്ഥനാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ സൂസൻ, അഭിനേത്രയായ ഒരു സൂസനും തിയോയും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സൂസൻ ആണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു കേട്ടോ. പക്ഷെ തിയോ കുറച്ചിങ്ങനെ ഏജ് ഒക്കെ ആയി വരുന്ന ഒരു പ്രായം കൂടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഈഗോയും കോംപ്ലക്സും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഭൂതകാലത്തിന്റെ സ്ട്രെസ്സും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു ചെറിയ സംശയരോഗത്തിന്റെ സ്ട്രെസ്സൊക്കെ കാരണം ഇവർ തീരുമാനിക്കുകയാണ് നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ഒക്കെ മാറി ശാന്തമായി കുറച്ചു ദിവസം ജീവിക്കാൻ വേണ്ടി തിയോയും കുടുംബവും ഒരു ട്രിപ്പ് പോവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. തിയോയാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഭാര്യയായ സൂസൻ അത് അഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടി ആ ഒരു ട്രിപ്പിന് തയ്യാറെടുത്ത് ആ ഒരു യാത്ര അങ്ങ് തുടങ്ങാണ്. അങ്ങനെ അവർ വെയിൽസിലെ വിജനമായ മലനിരകളുള്ള മനോഹരവും ആധുനികവുമായ ഒരു വലിയ ബംഗ്ലാവ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണ്. എന്നാൽ അവിടെ എത്തിയ ശേഷമാണ് അവർ ആ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം ആ ഒരു വീടിന്റെ സ്ട്രക്ചറും ഭംഗിയും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും അവിടെ എന്തൊക്കെ നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വീടിനുള്ളിൽ ഒരുപാട് ദുരൂഹതകൾ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ അവിടുത്തെ അന്തരീക്ഷം മാറാനായിട്ട് തുടങ്ങാണ്. അതായത് സമയത്തിന്റെ വ്യതിയാനം, അവിടെ സമയം വളരെ വേഗത്തിലാണ് കടന്നുപോയിരുന്നത്. നമ്മുടെ ഡിയോൺ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നിൽക്കുന്ന റൂമിൽ നിന്ന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാനുണ്ടാവും. അപ്പൊ ആ ഒരു പോകുന്ന സമയം നോക്കുമ്പോൾ ക്ലോക്കിൽ 10:30 ആയിരുന്നു. എന്നാൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഡിയോൺ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള സൂസൻ നല്ല ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ തിയോൺ സംശയിക്കുന്നുണ്ട്, ഇത്ര വേഗം അവളെങ്ങനെ ഇത്രയും ഡീപ്പായ ഒരു സ്ലീപ്പിലേക്ക് പോയി? ജസ്റ്റ് ഞാൻ താഴെ പോയി ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വന്നില്ലുള്ളൂ, അപ്പോഴേക്കും ഇവിടെ ഉറങ്ങിയോ? പക്ഷേ തൊട്ടടുത്തുള്ള ക്ലോക്കിലേക്ക് നോക്കുമ്പോഴാണ് സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നത്. 5 മണിക്കൂർ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് അവർ കാണുന്നത് മുഴുവൻ ഭീതിജനകമായ സ്വപ്നങ്ങളാണ്. വീട്ടിൽ ഉറങ്ങുന്ന ഓരോരുത്തർക്കും ഭയം നിറഞ്ഞ സ്വപ്നങ്ങൾ വരാനായി തുടങ്ങാണ്. അതുപോലെ തന്നെ രാത്രിയിൽ മകളായിട്ടുള്ള എല്ലാം മുറിയുടെ ചുമരിൽ ഒരു അപരിചിതന്റെ വലിയ നിഴൽ കണ്ട് ഞെട്ടിപ്പേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിയോൺ ഡയറി എഴുതാൻ വേണ്ടി റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഡിയോണിന്റെ സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന പരിപാടി ഈ ഡയറി എഴുത്തും ഒപ്പം തന്നെ മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അങ്ങനെ അവൻ ഡയറി എഴുതാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് അവൻ ഒരു പേന എടുത്ത് ഡയറി എഴുതാൻ നോക്കുമ്പോൾ ആ പേനയിൽ ഇങ്ക് ഉണ്ടായിരുന്നില്ല. അവൻ ആ പേനയൊക്കെ വലിച്ചെറിഞ്ഞ് അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു അവൻ കാറുമെടുത്ത് ആ കടയിലേക്ക് പോവാണ്. അങ്ങനെ സാധനങ്ങൾ വാങ്ങാനായി തിയോ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കടയിൽ പോവാണ്. അവിടുത്തെ കടക്കാരനാണെങ്കിൽ നമ്മുടെ തിയോനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫീൽ ചെയ്തോ, എന്തെങ്കിലും പ്രത്യേക അനുഭവം എന്തെങ്കിലും ഉണ്ടായോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് ഈ ഒരു കടക്കാരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിയോ പറയുന്നത് അങ്ങനെ സംഭവമില്ല, ഇയാൾ എന്തിങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നു, വിചിത്രമായ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളൊരു ഭാവത്തില് തിയോ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു മൊരടൻ സ്വഭാവം കാണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ കടക്കാരൻ തിയോക്ക് ഒരു ഡ്രാഫ്റ്റിംഗ് ട്രയാംഗിൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് ഇതാ നിങ്ങൾ കയ്യിൽ വെച്ചോ, നിങ്ങൾക്ക് ഇത് ആവശ്യം വരും എന്ന് പറയും. ആ ഒരു ട്രയാംഗിൾ വാങ്ങിക്കൊണ്ടാണ് തിയോ ആ ഒരു കടയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ കടയിൽ നിന്ന് പോയി കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി നിൽക്കുന്നുണ്ട് കാറിനടുത്തായിട്ട്. ആ ലേഡിയും ഈ കടക്കാരൻ ചോദിച്ച അതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീൽ ചെയ്തോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തെയ്യോ എന്താണ് ഇവർക്കൊക്കെ വയ്യേ, ആ ഒരു മനോഭാവത്തിൽ നോക്കി ഇവരോട് കാറിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ പറഞ്ഞ തെയ്യോ കാറെടുത്ത് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അന്ന് രാത്രി തിയോയും സൂസനും കൂടി റൂമിലിരിക്കുന്ന സമയത്ത് സൂസൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകാനാട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ തിയോ എന്ത് ചെയ്യാണ്, സൂസന്റെ ഫോണും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവനൊന്നും കിട്ടുന്നില്ല. ഇവൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ അതങ്ങനെ വേണ്ടായിരുന്നു, ആ രീതിയിലൊക്കെ വിചാരിച്ച് പിന്നീട് അവർ നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ കിടന്നുറങ്ങാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ തീനോക്കി പൂർണ്ണമായും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവൻ വീണ്ടും ആ ഒരു വീടിന്റെ ബേസ്മെന്റും ഇങ്ങനെ അപകടം പിടിച്ച കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട ഞെട്ടി ഉണരാണ്. അങ്ങനെ ഉണർന്ന സമയത്ത് അവൻ പതിവ് പോലെ ആ മെഡിറ്റേഷൻ റൂമിലേക്ക് പോവാണ്. അവിടെ പോയിരുന്ന് ആ ഡയറി തുറന്ന് എഴുതാൻ വേണ്ടി എടുക്കാണ്. ആ സമയത്താണ് തീയോ ശരിക്കും ഞെട്ടി പോകുന്നത്. അതെന്താണെന്നറിയോ, ആ ഒരു ഡയറിയിൽ അപരിചിതമായ ഒരു കൈപ്പടയിൽ ആരോ എന്തോ എഴുതി വെച്ചിരിക്കും. നോക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരുന്ന വാചകം ഇങ്ങനെയാണ്, യു ഷുഡ് ലീവ് ഗോ നൗ, നീ ഇവിടെ നിന്ന് പോകണം ഇപ്പോൾ തന്നെ. ഇത് വായിക്കുന്നതും തീയോ ഭയന്നു പോകുന്നുണ്ട്. ആരാണ്, എന്താണ് ആ ആ ഒരു കാര്യം തന്നെ. പിന്നീട് തീയോ പല നിഴലുകളും പല കാര്യങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഒന്നും തന്നെ ഇല്ല, ഒരു തോന്നലായി മാറാണ്. അങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സൂസനും മകളായ എല്ലയും കൂടി ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ വീടിന് അകത്തിരുന്ന് നമ്മുടെ തീയോ കാണുന്നുണ്ട്. അപ്പൊ തീയോ നോക്കുന്ന സമയത്ത് ഭാര്യയുടെ കയ്യിൽ ഫോണുണ്ട്. അതുകൊണ്ട് തീയോ ഈ വീടിന്റെ അകത്ത് നിന്ന് തന്നെ ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയക്കാണ്. പക്ഷേ ആ മെസ്സേജിന് ശബ്ദം കേൾക്കുന്നത് ആ വീടിനകത്താണ്. ആ സമയത്താണ് നമ്മുടെ തീയോക്ക് മനസ്സിലാവുന്നത് സൂസന്റെ കയ്യിൽ എക്സ്ട്രാ ഒരു ഫോണുണ്ട്. ഒരു ഫോൺ മാത്രല്ല, രണ്ട് ഫോൺ അവൾ ഉപയോഗിക്കുന്നുണ്ട്. അവൾ എന്നെ ചീറ്റ് ചെയ്യാണ്, അവൾക്കൊരു കാമുകൻ എന്തായാലും ഉണ്ട് എന്നൊരു കാര്യം അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഈ ഡയറിയിൽ എഴുതി വെക്കുന്നതൊക്കെ ഇവളുടെ കാമുകനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ തീയോ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി സൂസന്റെ അടുത്ത് ചെല്ലാണ്. അങ്ങനെ തീയോ ഈ ഒരു കാര്യം സൂസന്റെ അടുത്ത് ചോദിക്കുന്ന സമയം അതിനെ ചൊല്ലിയ ഒരു തർക്കത്തിനൊടുവിൽ തനിക്ക് മറ്റൊരു നടനുമായി ബന്ധമുണ്ടെന്ന് നമ്മുടെ സൂസൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോ വഞ്ചിക്കപ്പെട്ടു എന്ന ദേഷ്യത്തിൽ തീയോ സൂസനോട് അന്നത്തെ രാത്രി ടൗണിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നിൽക്കാനായിട്ട് ആവശ്യപ്പെടാണ്. അത് കേൾക്കുന്ന സമയത്ത് സൂസൻ പറയുന്നുണ്ട്, മകളെയും കൂടെ ഞാൻ കൂടെ കൂട്ടട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ തെറ്റ് ചെയ്തതാണ്, ഇനി നിനക്ക് തന്നെ പോവാം, നീ നാളെ രാവിലെ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനുശേഷം നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൂസനെ പറഞ്ഞു വിടാണ് നമ്മുടെ തീയോ. അങ്ങനെ സൂസന്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു വീടിന്റെ നിഗൂഢതകൾ അവിടെ തീരുന്നില്ല. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. സലാഡ് ലവ് ട്രീ ഷാർട്ട് ബ്രേക്ക് കേട്ട് കേട്ട് കൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹൽ എഫ്എം 90.4. അങ്ങനെ സൂസൻ പോയതിന് ശേഷം തിയോ വീണ്ടും തന്റെ ഡയറി തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ അതിൽ പുതിയൊരു വരിയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. You should have left, now it's too late. നീ പോകണമായിരുന്നു, ഇനിയിപ്പോൾ വൈകിപ്പോയി. അതായിരുന്നു ആ ഒരു വരി. അതായത് ആ കടക്കാരൻ നൽകിയ ആ ഒരു ഡ്രാഫ്റ്റിംഗ് ട്രയാംഗിളും മെഷറിംഗ് ടേപ്പൊക്കെ എടുത്തുകൊണ്ട് തിയോ എന്ത് ചെയ്യാണ്, ആ വീടിന്റെ അളവെടുക്കുകയാണ്. അതായത് ഈ അളവ് നോക്കുന്ന സമയത്താണ് തിയോക്ക് ഒരു കാര്യം മനസ്സിലായത്. വീടിന്റെ അകവും പുറവും അളന്ന് നോക്കുന്ന സമയത്ത് അവൻ ഞെട്ടിപ്പോവാണ്. അതായത് വീടിന്റെ പുറത്തു നിന്നുള്ള അളവിനേക്കാൾ കൂടുതൽ വിസ്തീർണം അകത്തുണ്ട്. അതുപോലെ തന്നെ ഭിത്തികളുടെ കോണുകളിലെ കണക്കുകൾ തെറ്റാണ്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. പെട്ടെന്ന് വീടിനുള്ളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. അതായത് തിയോയി മകളായിട്ട് എല്ലയൊക്കെ വഴി തെറ്റിപ്പോവാണ്. വീടിനുള്ളിലെ വലിയൊരു മായാലോകത്തിലേക്ക് ഇങ്ങനെ കുടുങ്ങി പോവുകയാണ്. അങ്ങനെ പേടിച്ചിരേണ്ട തിയോ സൂസനെ വിളിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവളുടെ ഫോൺ ഓഫായിരുന്നു കേട്ടോ. തുടർന്ന് അവൻ ഗ്രാമത്തിലെ കടക്കാരനെ വിളിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ആവശ്യപ്പെടുന്നു. എന്നാൽ കടക്കാരൻ മറുപടി നൽകുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് അവിടെ ടാക്സികളൊന്നും വരില്ല തിയോ, ആ വീട് സാധാരണ ഒന്നല്ല. സാത്താൻ പാപികളുടെ ആത്മാക്കളെ ശേഖരിക്കാൻ ഒരുക്കിയ കെണിയാണത്. ചില ആളുകൾ ആ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ല. കാരണം ആ വീട് അവരെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. ഇതായിരുന്നു ആ ഒരു മറുപടി. അങ്ങനെ പേടിച്ചിരേണ്ട തിയോ മകളെയും കൂട്ടി കനത്ത മഞ്ഞിലൂടെ നടന്ന് ടൗണിലേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു നടത്തം ചെന്നെത്തുന്നത് ആ ഒരു വീടിന്റെ മുന്നിൽ തന്നെയാണ്. അതായത് അവർ ഓരോ നടത്തം നടക്കുമ്പോഴും അതൊരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ വീടിനകത്തേക്ക് തന്നെ എത്താണ്. അങ്ങനെ അവരെ നടക്കുന്ന സമയത്ത് അവർ കാണുന്നുണ്ട് തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ആ ഒരു വീടിന്റെ ജനലിലൂടെ ആരോ തങ്ങളെ നോക്കി നിൽക്കുന്നത്. എന്നാൽ ഏറെ നേരം നടന്നിട്ടും അവർ എത്തിച്ചേരുന്നത് വീണ്ടും അതേ വീടിന്റെ മുന്നിൽ തന്നെയായിരുന്നു. അങ്ങനെ വേറെ വഴിയൊന്നും തന്നെ ഇല്ലാതെ അവർ ആ രാത്രി വീട്ടിൽ തന്നെ കഴിയാനായിട്ട് നിർബന്ധിതരാകാണ്. രാത്രിയിൽ തിയോ വീണ്ടും ആ വീടിന്റെ മായാലോകത്തേക്ക് വഴുതി വീഴാണ്. അവിടെ വെച്ച് അവൻ സ്റ്റെള്ളർ എന്ന സാത്താന്റെ രൂപത്തെ കാണുന്നു. തന്റെ മകളെ വെറുതെ വിടാനായിട്ട് തിയോ അപേക്ഷിക്കുന്ന സമയത്ത് സ്റ്റെള്ളർ പറയുന്നുണ്ട്, അവളെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നീയല്ലാതെ മറ്റാരല്ല. പിറ്റേന്ന് രാവിലെ സങ്കടത്തോടെ സൂസൻ തിരികെ എത്തുകയാണ്. അപ്പൊ തിയോ തന്റെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ സത്യം സൂസനോട് ഏറ്റു പറയാണ്. അതായത് എന്റെ ആദ്യത്തെ ഭാര്യ ബാത്ടബിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് ഞാൻ അവളെ കൊന്നതല്ല, പക്ഷെ അവൾ മുങ്ങി താഴുമ്പോൾ രക്ഷിക്കാതെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ ആ ജീവിതം മടുത്തിരുന്നു. താനൊരു പാപിയാണെന്നും ആ വീട് തനിക്കുള്ള ശിക്ഷയാണെന്നും തിയോ തിരിച്ചറിയുന്നൊരു മൊമെന്റാണത്. അങ്ങനെ അവൻ മകൾ എല്ലയെ സൂസന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. അങ്ങനെ സൂസനും എല്ലയും ആ കാറിൽ കയറി പോകുന്ന സമയത്ത് തിയോയുടെ ആത്മാവ് ആ വീട്ടിൽ എന്നേക്കുമായിട്ട് തടവിലാക്കപ്പെടുകയാണ്. അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുന്നത്. അതായത് തലേന്ന് രാത്രി ടൗണിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ജനലിൽ നിന്ന് തങ്ങളെ നോക്കി നിന്ന ആ നിഴലും ഡയറിയിൽ നീ ഇവിടെ നിന്ന് പോകണമെന്ന് മുന്നറിയിപ്പ് എഴുതിയത് മറ്റാരുമല്ല, അത് ഭാവിയിൽ ആ വീട്ടിൽ തടവിലാക്കപ്പെടാൻ പോകുന്ന തിയോയുടെ സ്വന്തം ആത്മാവാണ്. അതൊരു ടൈം ലൂപ്പായിരുന്നു. അങ്ങനെ ഭാവിയിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൽ നിന്ന് തന്റെ പഴയ രൂപത്തെ രക്ഷിക്കാൻ തിയോയുടെ ആത്മാവ് തന്നെ നൽകിയ ഒരുപാട് മുന്നറിയിപ്പുകളായിരുന്നു അവയെല്ലാം. കടക്കാരന്റെ വാക്കുകൾ ആ വിജനതയിൽ മുഴങ്ങി നിൽക്കുകയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ചില ആളുകൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല, ആ വീട് അവരെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സിനിമ അവസാനിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്ന രംഗം ആ ഒരു ഓൺലൈൻ സൈറ്റിൽ വീണ്ടും ഈ ഒരു വീട് റെന്റിനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതായത് പാപം ചെയ്യുന്നവരെ വീണ്ടും ഇവിടേക്ക് എത്തിക്കും, അവർക്ക് പണിഷ്മെന്റ് നൽകും എന്നൊരു രീതിയിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ശരിക്കും അവസാന ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊരു ടൈം ലൂപ്പാണ്. അത് ആ സിനിമ കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ത്രില്ലറുകൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണിത്. മനോഹരമായ ഒരു സിനിമ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെല്ലല്ലോടിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലല്ലോടുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailya signing off. Keep on listening Ahalya FM 90.4 KTK to Kutupu.

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. പിന്നെ മഴക്കാലത്ത് നമുക്കെല്ലാവർക്കും വെള്ളം ദാഹം കുറവായിരിക്കും. പക്ഷേ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചുക്ക്, ജീരകം, മല്ലി എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം പല വീടുകളിലും ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമാണ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും.

0: ഹാപ്പി ക്രിസ്മസ്. പോണ് എവിടെയായിരുന്നോ എത്ര നേരം? നീ എന്താ എപ്പോഴും ഇങ്ങനെ ഓഫ് ആയി നിൽക്കുന്നത്? ഒന്ന് ഓണായി നിൽക്കടാ, നമുക്ക് പൊളിക്കട്ടെ. ചാടി ചാടി നിൽക്കടാ, ക്രിസ്മസ് ഒക്കെ അല്ലേ. ഹാപ്പി ക്രിസ്മസ്.
1: സത്യ കൊള്ളു തീർന്നു
2: കാണാതീരും.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം അങ്ങനെ കൃത്യം 12 മണിയായിരിക്കാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണെന്ന് എന്നോട് പറയണം, എന്നാലേ എനിക്ക് വെച്ചേരാൻ പറ്റുള്ളൂ. അങ്ങനെ അതേ സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. പല പാട്ടുകൾക്കും പല മെമ്മറീസ് ആയിരിക്കും അല്ലെ നമ്മളെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ഭയങ്കര താരാട്ട് പാട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളെ, ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന പല രീതിയിലുള്ള പാട്ടുകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാൻ പോകുന്ന ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് എന്റെ ഒരു ഫേവറേറ്റ് മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഞാനത് പറഞ്ഞിട്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ആനുവൽ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളോട് വല്ലാത്തൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യൂലേ. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഡി ക്ലാസ്, പല പല ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവരോടൊക്കെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ആ സമയത്ത് എന്റെ തൊട്ടപ്പുറത്തുള്ള ക്ലാസ്സിലുള്ള കുട്ടികളെടുത്ത പാട്ട് ഡെലമോ ഡെലമോ ഡെല ഡെല ഡെല ആ പാട്ടാണ് എടുത്തത്. അപ്പൊ ഇതിന്റെ കൂടെ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയൊരു പാട്ടാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതുപോലെ ടിപ്പിക്കൽ ആയിട്ടുള്ള കുത്ത് പാട്ടുകളൊന്നും എടുക്കാതെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് നോട്ട്ബുക്കിലെ ഈ പാട്ട് നമ്മൾ ഡാൻസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരേപോലത്തെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഈ പാട്ട് നമ്മൾ സ്റ്റേജിൽ ഡാൻസ് ചെയ്തത് വല്ലാത്തൊരു മെമ്മറിയാണ്. അതിലേക്ക് എന്റെ കോലം കാണുമ്പോൾ എന്റെ ഈശ്വര, ഞാൻ ഇങ്ങനെയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ കാണാൻ. അതായത് മേക്കപ്പ് ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേക്കപ്പ് ചെയ്യും. അങ്ങനെ തന്നെ നമ്മൾ സ്റ്റേജിൽ കയറും, നന്നായി പെർഫോം ചെയ്യും, തിരിച്ചിറങ്ങും. അപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ആരാണ് നന്നായി കളിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ആ ഒരു സിനിമയിലെ ആ ഒരു പാട്ട് ചങ്ങാതി കൂട്ടം വന്നേ കൊട്ടും പാട്ടുമായി, ഈ ഒരു എനർജറ്റിക് സോങ് ആയിരുന്നു ഞങ്ങൾ അന്ന് എല്ലാവരും കൂടെ ഡാൻസ് ചെയ്തത്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ ഈ മൊമെന്റിൽ മിസ് ചെയ്യാണ്. ഇതുപോലെ പല മെമ്മറീസ്, പല പാട്ടുകൾ നിങ്ങൾക്കൊക്കെ അസോസിയേറ്റ് ചെയ്യാനുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. ആർക്കിങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള പാട്ടുകൾ കൃത്യമായിട്ട് വെച്ച് തരാം. ഞാനിവിടെ റെഡിയാണ്. സോ ആദ്യത്തെ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. സ്റ്റേ

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ദേ നമ്മുടെ കൂടെ ദേ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നമ്മുടെ ഫസ്റ്റ് കോളർ എന്ന് നോക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ബഷീർ ആനത്തൂര്.
0: ബഷീർ കാ, സുഖാണോ?
1: കുഴപ്പമില്ല, നല്ല വെയിലുണ്ട് ഇവിടെ.
0: അതെയോ, മഴ വേണില്ല അല്ലേ? ഇപ്പൊ
1: ഇന്ന് മഴ പെയ്തിട്ടില്ല, അവിടെ മഴയും വെയില.
0: ഇവിടെയും നല്ല വെയില,
1: നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമില്ല.
0: അതെ, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
1: പാട്ട് തമിഴാണ്, വീര എന്ന മൂവിയിലെ പാടി വിത്തിര പാക്ക് വാങ്ങി തരാൻ പൊട്ടിക്കോ. ഈ പാട്ട് വന്നിട്ട് നമ്മുടെ ഷറപ്പുക്ക കൊഴിഞ്ഞാമ്പാറ, മാധവേട്ടൻ, കൃഷ്ണേട്ടൻ

0: തമിഴ് നല്ല പാട്ടല്ലേ,
1: അതുകൊണ്ടല്ലേ.
0: അതെ,
1: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ചേട്ടാ, ബൈ. അപ്പൊ നമ്മളെ ബഷീറേട്ടനാണ് വിളിച്ചത്. അപ്പൊ ബഷീറേട്ടന് നല്ലൊരു പാട്ട് ദേ വാടി വെത്തല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജനീകാന്തൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ അടുത്ത മെസ്സേജ് എനിക്ക് അയച്ചിട്ടുള്ളത് റോഷനാണ്. റോഷൻ ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ഇത് തെന്നിപ്പായും തെന്നലി എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ പാടിയൊരു പാട്ടാണ്. വിനോദയാത്ര എന്ന സിനിമയിലെ ഈ പാട്ട് വെച്ച് തരോ, സ്പെഷ്യലായിട്ട് ജോത്സ്നയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോഷൻ പറഞ്ഞിട്ടുള്ളത് ജോത്സ്നയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. വേഗം വേഗം വിളിച്ചോളൂ, ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കാണ്. കേട്ടോണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. നമ്മുടെ കൂടെ ദേ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ തിരുവില്ലാമിൽ നിന്ന് സ്വാമിനാഥൻ.
1: സ്വാമിനാഥൻ ചേട്ടാ, സുഖാണോ? ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
2: ഇന്ത്യൻ എന്ന ചിത്രത്തിലെ ടെലിഫോൺ മണിപ്പോൾ സിരിപ്പവളായതാണ്.
1: ടെലിഫോൺ മണിപ്പോൾ സിരിപ്പവളിവള, ആ പാട്ട്. എന്താ ഈ പാട്ട് ഇപ്പൊ കേൾക്കാനുള്ള ഒരു ആഗ്രഹം തോന്നാൻ കാരണം?
2: തമിഴ് പാട്ട് നല്ല പാട്ടാണ്, കുറെ ദിവസമായി കേട്ടിട്ട്.
1: ശരി, അപ്പൊ ആർക്കാ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: ഇത് അകല്യ കേൾക്കുന്ന എല്ലാവർക്കായിട്ട്.
1: ഓക്കെ ചേട്ടാ, ശരി കേട്ടോ, വെച്ചേരാട്ടോ. ഓക്കെ, അപ്പൊ സ്വാമിനാഥൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ടെലിഫോൺ മണിപ്പോൾ എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അടുത്ത മെസ്സേജ് വാട്സപ്പിൽ അയച്ചിട്ടുള്ളത് ആരാ നോക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പാലക്കാട് നിന്ന് ഡിൻസിയാണ്. താമരഭരണി മൂവിയിലെ താലിയേ തേവയില്ല, ഓ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ അത്. താലിയേ തേവയില്ല നീതാ. യെസ്, അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. രണ്ട് തമിഴ് പാട്ടുകളാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും തമിഴ് പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കേൾക്കാം. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തായാലും നമ്മള് ആകാശവാണി വാർത്തകൾ കേൾക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ടു ക്ലബ്, സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പ്രായമായവർക്ക് പ്രത്യേകം എന്തെങ്കിലും രീതിയിലുള്ള പരിചരണം കൊടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രായമായവരിൽ വാദപ്രധാനമായ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എണ്ണ തേച്ചിട്ടുള്ള കുളി, അതായത് അഭ്യംഗം, ആവി പിടിക്കുക, ലഘുഭക്ഷണം, ഇളം ചൂടുവെള്ളം, മതിയായ വിശ്രമം, ആവശ്യമായ വ്യായാമം എന്നിവ വളരെ പ്രധാനമാണ്. ചികിത്സകൾ വൈദ്യോപദേശ പ്രകാരം മാത്രം ചെയ്യുക.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
7: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
6: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
9: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
8: അപ്പൊ കറണ്ട് ബില്ലിന്?
9: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
8: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
9: തീർച്ചയായും.
10: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 12 മണി കഴിഞ്ഞ് 38 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. അപ്പോൾ കുറച്ച് സാങ്കേതിക തകരാറുകൾ കാരണം നമ്മുടെ ആകാശവാണി വാർത്തകൾ നമുക്ക് ഇന്ന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്ത് തരാനാണ് ആർ ജി ഹിര ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജസ് ഒക്കെ നോക്കാം. ബിനീഷ് അടിമാലി, എനിക്ക് വാമനപുരം ബസ് റൂട്ടിലെ രാജാവൻ പാർവൈ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ച് തരുമല്ലോ. ഓക്കെ, അടുത്ത മെസ്സേജ് പാലക്കാട് നിന്ന് പ്രസാദ് ആണ്. തെരി മൂവിയിലെ എൻ ജീവൻ സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡെഡിക്കേഷൻസ് ഒന്നും രണ്ടുപേരും പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് ചിലപ്പോൾ കേട്ട് എൻജോയ് ചെയ്യാനായിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും വീണ്ടും ദേ തമിഴ് പാട്ടുകളുടെ ഒരു ഒരു ഒരു എന്താ പറയുക റിക്വസ്റ്റുകളാണ് കൂടുതൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ നമ്മൾ എല്ലാ റിക്വസ്റ്റുകളും എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയത്തെ ഒരു മണിയോട് അടുക്കാറായിട്ടുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇതേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: വണക്കം ഹീരാ, നദിയ വണക്കം.
1: വണക്കം, യാരിത്? ഏത് പാട്ടാണ് കേക്കാൻ തോന്നിപ്പോ?
2: നമ്മ ഊരു നല്ല ഊര്. സിംഗാര കാത്ത് നെഞ്ചോട്
1: ചേർത്ത്,
2: അങ്ങനെ ഒരു പാട്ട്.
1: ശരി, ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
2: എല്ലാവർക്കും, നമ്മുടെ അഖില എഫ്എം എല്ലാവർക്കും.
1: ഓക്കെ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നാഗരാജേട്ടനാണ് വിളിച്ചത്. അപ്പൊ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മള് മാധവൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്നൊരു ഒരു ഒരു ഹിന്ദു ഡിവോഷണൽ സോങ് ആണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ടും നമ്മൾ ദീപ കേൾക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരു മലയാള പാട്ടും ഒരു തമിഴ് പാട്ടും ബാക്ക് ടു ബാക്ക് ഇട്ടിട്ട് നമ്മൾ തിരിച്ചു വരും. കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് നമ്മുടെ ഷോ ദേ ഇങ്ങനെ പാട്ടുകളൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പാട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. അതിന്റെ ഇടയിൽ ഞാനൊരു മെസ്സേജ് വായിക്കാം കേട്ടോ. ആക്ച്വലി നമസ്കാരം അഹല്യ എഫ് എം, ഇന്നലെ ഞങ്ങൾക്ക് പാട്ട് തന്നില്ല, ഇന്ന് തരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ സൗഹൃദവാണിയിലെ പ്രിയ സുഹൃത്തായ അമ്പിളി സുനിലിന്റെ മകളുടെ നാത്തൂന്റെ പൊന്നുമകളായ കിയാര മോളുടെ രണ്ടാമത്തെ ജന്മദിനമാണെന്ന്. കിയാര മോൾക്ക് എല്ലാവിധ ജന്മദിനാശംസകളും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക്സ് കൂട്ടുകാരും കൂടി നേർന്നുകൊണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ മിന്ന മിനുങ്ങി മയിൽ കണ്ണീനും എന്ന ഗാനം കൂടി കുഞ്ഞുവായ കിയാര മോൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കണേ. വിനയപൂർവ്വം ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചി എന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കറിയാട്ടോ, എല്ലാവരുടെ പാട്ടുകളും നമുക്ക് ഒരേപോലെ കൊടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് കോൾസും ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്തായാലും പിറ്റത്തെ ദിവസമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം വെച്ചേരുന്നതായിരിക്കും. എന്റെ അടുത്ത മെസ്സേജ്, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഹായ് ഹീര, അൻബി ശിവം സിനിമയിലെ പൂവാസം പുറപ്പെടും പെണ്ണെ എന്ന പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, ശില്പയാണ് ഒറ്റപ്പാലത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ വെച്ചു തരും, ആരും വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഒരു ദിവസം പാട്ട് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പരിഭവം ഒന്നും വേണ്ട, അടുത്ത ദിവസങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വെച്ചു തരും. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടിൽ ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. പലരും ചോദിക്കാനുണ്ട് പത്തിലക്കറികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ആയുർവേദം അനുസരിച്ചിട്ടും പാരമ്പര്യമായും കേരളത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒരു ആഹാര കൂട്ടാണ് ഈ പറയുന്ന പത്തിലകൾ എന്നുള്ളത്. പത്തില വെച്ച് നമ്മൾ കൂടുതലും തോരനും അതേപോലെ തന്നെ കറികളും ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ചീര, ചെറുചീര, മുരിങ്ങയില, തഴുതാമ, കൊടിത്തൂവ, അതേപോലെ തന്നെ ചേന, ചേമ്പ് പോലുള്ള ചെടികളുടെ ഇലകളാണ് കൂടുതലും നമ്മൾ പത്തിലകളായിട്ട് ഉപയോഗിക്കുന്നത്. പ്രദേശഭേദമുള്ള ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഇവയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളെ പോഷണം ചെയ്യാനുള്ള കഴിവും പത്തിലകളിൽ അടങ്ങിയിട്ടുണ്ട്. കൂടുതലും പത്തിലകളുടെ ഉപയോഗത്തിന് പുറകിലുള്ള തത്വം എന്ന് പറയുന്നത് ദഹനം മെച്ചപ്പെടുത്തുകയും രക്തശുദ്ധിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനും ഇവ സഹായിക്കുന്നു എന്നുള്ളതാണ്.
2: യെസ്, അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ അഹല്യ എഫ് എം, വല്ലടിയിൽ നിന്ന് വിജയനാണ്. എനിക്ക് ഇന്ന് മൂളിപ്പാട്ടും പാടി മുട്ടിപ്പുണരും കാറ്റ് ഈ പാട്ട് വെച്ച് തരുമോ? ഈ പാട്ട് ആഷിഖ്, സാദിഖ്, ഷെഫി, റിഹാനത്ത്, രംഷാനത്ത്, നല്ല പേരുകളല്ലേ, ഇവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലടിയിൽ നിന്ന് വിജയൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. മൂളിപ്പാട്ടും പാടി ആ പാട്ട്. ഓക്കെ, ഇനി അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കട്ടെ. വടക്കുനാഥൻ എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേശ്വരിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അഹല്യ എഫ് എമ്മിലേക്ക് സ്വാഗതം, 2-3 വർഷങ്ങളായി വിളിച്ചിട്ട് എനിക്ക് കളഭം തരാം എന്ന പാട്ട് ഇഷ്ടമാണ്, വെച്ചു തരുമോ? രാജേശ്വരി കൃഷ്ണമൂർത്തിയാണ് അഹല്യ ഇൻസ്റ്റന്റ് പാട്ടുകളിലൂടെ വെച്ചു തരുമോ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, വടക്കുനാഥൻ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കളഭം തരാൻ ചിത്രചേച്ചി പാട്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 2 മലയാളം പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ. ദിസ് ഇസ് ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയമാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നു അല്ലെങ്കിൽ സെറ്റായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് ആരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കണ്ടേ, അല്ല എന്ന് അറിയണ്ടേ? ഓക്കെ, ആ പാട്ട് നമുക്ക് കേൾക്കണം. ഏതാണ് ആ പാട്ട്, ഏതാണ് ആ റിക്വസ്റ്റ്? ഹായ്, ഞാൻ രേണുക. സജിത്, നിന്നോട് എനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം എന്ന സോങ് പ്ലേ ചെയ്യുമോ? മൈ ലവ് ഹബിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഹബിയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്തായാലും ആ ഓക്കെ, രേണുക സജിത് എന്നാണ്. അപ്പൊ ഐ അസ്യൂം ദാറ്റ് സജിത് ആണ് ഹസ്ബൻഡ്. അപ്പൊ രേണുക, രേണുകന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു റൊമാൻറ്റിക് സോങ് ചോദിച്ചിട്ടുള്ളത്. എന്നും അങ്ങനെ പ്രണയം പറയാനും പ്രണയത്തിൽ തന്നെയായിരിക്കാനും സാധിക്കട്ടെ. 3 പ്രാവശ്യമൊക്കെയാണ് രേണുക എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രേണുക, ഞാൻ എന്തായാലും പാട്ട് വെച്ചരും, ഡോണ്ട് വെറി. ഹസ്ബൻഡ് ഇത് കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ സൂപ്പിടാൻ വേണ്ടി ചോദിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. വോട്ട് എവർ, എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് ഞാൻ തീർച്ചയായിട്ടും വെച്ചു തരുന്നതായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞ് അടുത്ത റിക്വസ്റ്റും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. ജാജ്വൽ ആണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മധുരം ജീവാമൃത ബിന്ദു ആണ് ഗാനം. സിനിമ ചെങ്കോൽ പാടിയത് യേശുദാസ്, ആവശ്യപ്പെട്ടത് ജാജ്വൽ മേൽപ്പറമ്പ്. ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം രേണുക ചോദിച്ചിട്ടുള്ള പാട്ടും അതിനുശേഷം ജാജ്വലിന്റെ മധുരം ജീവാമൃത ബിന്ദു എന്ന പാട്ടും കേൾക്കാം. രണ്ട് പാട്ടുകളും കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് ഇങ്ങനെ കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർജി ഹിര. ആൻഡ് നമ്മളിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. ഓക്കെ, അപ്പം മെസ്സേജ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഹായ് ഹിര ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ ചോദിക്കാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് അശ്വിനിയാന്ന് തോന്നുന്നു, അല്ലേ? അതെ, ആ യെസ്, അശ്വിനിയാണ്. ഹലോ, ഐ എം അശ്വിനി. ഐ ഹാവ് എ സോങ് ടു മൈ ബ്രദർ. ഇറ്റ് ഇസ് ചിന്ന ചിന്ന വണ്ണക്കുയിൽ സോങ് ഫ്രം എസ് ജാനകി അമ്മ. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. എങ്ങനെയാണ് അത് ജാനകി അമ്മ ഇങ്ങനെ പാടി വെച്ചിരിക്കുന്നതെന്നുള്ളത് എപ്പോഴും ഒരു അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അപ്പം നല്ല വരികളുമാണ് അതിലല്ലേ. മാലൈ സൂടി അന്ത വരിയൊക്കെ എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല. മൗനരാഗം എന്ന് പറഞ്ഞ സിനിമയിലെ ഈ പാട്ടാണ് നമ്മളിത് കേൾക്കാൻ പോകുന്നത്. എന്തായാലും അശ്വിനിയുടെ ബ്രദർ ഈ പാട്ട് കേൾക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് രാവണപ്രഭു എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഈ പാട്ട് ചോദിച്ചത് ആരാണെന്നറിയോ? മഹീബ് ദാസ്. ഒരു വെറൈറ്റി പേരായിട്ട് എനിക്ക് തോന്നിട്ടോ. മഹീബ് ദാസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഹായ് അഹല്യ എഫ് എം, ഹീര, ഞാൻ മഹീബ് ദാസ് ഫ്രം മലമ്പുഴ. എനിക്ക് ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ മോഹൻലാലിന്റെ രാവണപ്രഭു എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമയിലെ അതിഗംഭീരമായ തകില് പുകിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരാമോ? എല്ലാ മോഹൻലാൽ ഫാൻസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കണം. ഉറപ്പായിട്ടും എല്ലാ ലാലേട്ടൻ ഫാൻസിനും ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെ. റീറിലീസൊക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്തതെന്ന് എനിക്ക് എന്റെ ഒരു ഐഡിയ ഇല്ല. ഏതായാലും ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വരും. ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹിരയാണ്. സ്റ്റേ ട്യൂൺഡ്.

പിറന്നേ കോടി പറന്നേ ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തെരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ട് ഇത് ഏതാണ്ട് അവസാനിക്കാറായി. അല്ല, അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി കുറച്ച് റിക്വസ്റ്റുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് ഞാൻ നോക്കട്ടെ. വീണ്ടും എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണത്? ഓക്കെ, ഇത് അഞ്ജലിയാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഞ്ജലി ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത്, ഹലോ ഹീര ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ അഞ്ജലി, എനിക്ക് ഹിങ് തും ഹി ഹോ ഹിന്ദി സോങ് വെച്ച് തരും. ഓ, ഇതെന്തമ്മ, ഈ പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ. ഈ പാട്ടൊക്കെ റിലീസ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു ഓളം, ആഷിഖി 2 എന്ന് പറയുന്ന ഈ സിനിമയുടെ ഒക്കെ ഒരു ഓളം ഞാൻ മറക്കുന്നില്ല. എൻ്റെ അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ. ഹലോ ഹീരചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ നന്ദന ഫ്രം കൊല്ലങ്കോട്. എനിക്ക് യാർ എന്ത് ദേവതൈ എന്ന തമിഴ് സോങ് പ്ലേ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടുകൾ എന്തായാലും വെച്ചിരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. വിനോദ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിനോദ് ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് അവൾ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അവൾ സോങ് ഫ്രം മനീതൻ മൂവി, വിനോദ് കവിലപ്പാട് എന്നാണ് ഞാൻ വായിക്കുന്നത് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിനോദായിട്ട് വേണ്ടിയിട്ടാണ് എന്തായാലും ഈ പാട്ടും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എനിക്കറിയാം കുറെ പേരുടെ പാട്ടുകൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാരുടെ കോളുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല, കുറെ ആൾക്കാരുടെ മെസ്സേജസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ റിക്വസ്റ്റുകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും. ആരും വിഷമിക്കരുത്, ആർക്കും പരിഭവമൊന്നും ഉണ്ടാവരുത്. കാരണം നമുക്കറിയാലോ ഒത്തിരി കോൾസും ഒത്തിരി മെസ്സേജസും വരുന്നത്. നമ്മളിതെല്ലാവർക്കും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. പക്ഷെ നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് മാക്സിമം ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനും, ഓരോ പ്രാവശ്യമൊക്കെ പാട്ട് കിട്ടിയ ആൾക്കാരൊന്ന് മാറി നിന്നാലേ നമുക്ക് അടുത്ത ആൾക്കാർക്ക് പാട്ട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരുടെയും റിക്വസ്റ്റുകളും നമ്മൾ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പരിഭവം വേണ്ട, വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വെച്ചുതരും. ഇത് എൻ്റെ വാക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ആർജി ഹീരയാണ്. സോ പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു ഷോ ആയിട്ട് നിങ്ങളുടെ കൂടെ എന്തായാലും ജോയിൻ ചെയ്യും. ആൻഡ് 2 മണി മുതൽ നിങ്ങൾ ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ബേണി ഇഗ്നീഷ്യസിന്റെ മ്യൂസിക്കിൽ വന്നിട്ടുള്ള മനോഹരമായ ഗാനങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നതും നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇതേ 3 പാട്ടുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക അഹല്യ FM. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, movement that inspires.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
8: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
8: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, movement that

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: മലയാള സിനിമയിലെ ശ്രദ്ധേയമായ സംഗീത സംവിധായക കൂട്ടുകെട്ട് ബേണി ഇഗ്നീഷ്യസ്. സഹോദരങ്ങളായ ഇവർ ഒരുമിച്ച് നിരവധി ചിത്രങ്ങൾക്ക് സംഗീതം നൽകി മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. മെലഡികളും വ്യത്യസ്തമായ സംഗീത പരീക്ഷണങ്ങൾ കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം അവർ നമ്മുടെ സിനിമാ ലോകത്ത് നേടിയെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് ബേണി ഇഗ്നീഷ്യസിന്റെ മനോഹര സംഗീത യാത്രയും അവരുടെ ഹിറ്റ് ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ുമായി നിങ്ങളോടൊപ്പം മാർജി ഹീരയാണ്. ആദ്യത്തെ ഗാനം ചന്ദ്രലേഖ എന്ന സിനിമയിൽ നിന്ന് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ആലാപനം. താമരപ്പൂവിൽ വാഴും എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ നിരവധി ഗാനങ്ങൾ, ആ ഗാനങ്ങളിൽ ദാസേട്ടൻ ചിത്ര ചേച്ചിയെ പഠിപ്പിച്ച ഒരു പാട്ടും കൂടിയുണ്ട്. ആ പാട്ട് ഏതാണെന്നാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പാട്ട് ആദ്യം ദാസേട്ടൻ കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ചു, ഒരു കമ്പ്യൂട്ടർ മൈൻഡാണ് അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ പഠിച്ചു. ചിത്ര ചേച്ചിയുടെ റെക്കോർഡിംഗ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എത്തിയപ്പോൾ ഈ പാട്ട് പാടാൻ ഒരു ചെറിയ മടി ചിത്ര ചേച്ചിക്ക്, ചെറിയൊരു പേടി. പക്ഷേ എല്ലാ അധികാരത്തോടും കൂടിയും ദാസേട്ടൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാൻ പോവാണ് ചിത്ര ചേച്ചി. അങ്ങനെ ദാസേട്ടൻ പഠിപ്പിച്ച് പാടിയ പാട്ട് എന്നാണ് ഈ പാട്ടിനെ പറ്റി ബേണി ഇഗ്നീഷ്യസിന് പറയാനുള്ളത്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന സിനിമയിലെ പാട്ട്. രഥോത്സവം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: നമ്മളെ ഞെട്ടിക്കുന്ന ചില കോമ്പോസിഷൻസ് കൂടി തന്നിട്ടുള്ള സംഗീത സംവിധായകരാണ് ബേണി ഇഗ്നീഷ്യസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്നും കൂടി പറയണം, പൂനിലാമഴ. ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ തല ഇങ്ങനെ താളം പിടിച്ചു കളയും അല്ലെ. അത്ര രസമുള്ളൊരു ട്യൂണാണ്. എനിക്ക് തോന്നുന്നു അവർ വളരെ പെട്ടെന്ന് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകളുടെ ലിസ്റ്റിൽ ഒന്ന് തന്നെയാണ് പൂനിലാമഴ എന്ന ഈ പാട്ടും. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ വളരെ റയറായിട്ടാണ് ഈ പാട്ടിന്റെ മ്യൂസിക് എങ്ങനെ പോയാലും ഈ ഒരൊറ്റ താളത്തിൽ വന്ന് നിൽക്കുന്ന ഒരു പാട്ട് എന്ന് ഈ പാട്ടിനെ നമുക്ക് പറയാൻ പറ്റും. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾ MG ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം RG ഹീരാ സ്റ്റേ.

തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പക്ഷെ ഈ പാട്ടിലെ ഈ വരിയാണ് ആദ്യം ബേണി ഇഗ്നേഷ്യസ് കമ്പോസ് ചെയ്തത്. മഴക്കോളു കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ. ഈ വരി ആദ്യം പാടി കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇത് നമുക്ക് പല്ലവി ആയിട്ട് വേണ്ട, ഇത് ഇടയിൽ വെക്കാം, പക്ഷെ പല്ലവി നിങ്ങൾ വേറെ കമ്പോസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഒരുപാട് സമയം ആലോചിച്ച് ചെയ്ത ഒരു പാട്ടാണ് നിലാപുങ്കലായല്ലോ എന്ന പാട്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ ഒരു വ്യത്യസ്തമായ ശബ്ദം വേണമെന്ന ഒരു നിർബന്ധത്തിനാണ് ശുഭ എന്ന ഗായിക ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അർത്ഥമൊന്നുമില്ലാത്ത കുറെ വാക്കുകൾ പാട്ടിന്റെ ഇടയിൽ വരണം. സിമ്മ സിമ്മ സിമ്മ സിമ്മ, അങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകളും ഈ പാട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നതിനൊക്കെ പിന്നിൽ ഇവരുടെ ചില നീണ്ട ചിന്തകളാണ് എന്നാണ് പറയുന്നത്. ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകരുടെ പല പാട്ട് കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിന്ധു ഭൈരവി രാഗത്തിൽ, പൊതുവേ സിന്ധു ഭൈരവി രാഗത്തിൽ നമ്മൾ വളരെ സോഫ്റ്റ് സോങ്സ് ആണ് കേൾക്കാറുള്ളത്. പക്ഷെ കുറച്ചും കൂടെ രസമായിട്ടുള്ളൊരു പാട്ട് കമ്പോസ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഗുജറാത്തി കാൽത്തള കിട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ എന്ന പാട്ട് പിറവിയെടുക്കുകയാണ്. കൈതപ്പുറത്തിന്റെ വരികൾ ജോത്സ്നയും വിധു പ്രതാപും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി പുലിവാൽ കല്യാണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പ്രിയദർശന്റെ സിനിമകൾക്ക് പാട്ടുകൾ എഴുതുമ്പോൾ ഒറ്റ കാര്യമാണ് പ്രിയദർശൻ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻ. സിമ്പിളായിരിക്കണം, നോവലായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഒരു പാട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി സാധാരണക്കാർക്ക് പാടാൻ പറ്റാത്ത രീതിയിലാക്കണ്ട. എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലെ വളരെ സിമ്പിളായിട്ട്, എന്നാൽ ഒരു പുതുമ തോന്നണം, അതിനൊപ്പം ആ പാട്ടിനോട് ഒരു ആകർഷണം തോന്നണം. അങ്ങനെ കൊടുത്ത ഇൻസ്ട്രക്ഷനിൽ നിന്നാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പല പാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു മനോഹരമായ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ പിറന്ന കറുത്ത പെണ്ണെ എന്ന പാട്ട്. എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഒരു കാതിലൂല ഞാൻ കണ്ടില്ല.
6: ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. MG ശ്രീകുമാർ ഈ പാട്ട് പാടുന്ന സമയത്ത് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പല പല ഇംപ്രവൈസേഷൻസ് ഈ പാട്ടിന് കൊടുക്കുകയുണ്ടായി. അത്തരത്തിലൊരു ഇംപ്രവൈസേഷനാണ് ഒരു കാതിലൂല ഞാൻ കണ്ടില്ല, തിരി താളി വെച്ചതും കണ്ടില്ല, കലവാനിയാം കിളിയെ ഓർത്തിയില്ല. ആ കലി എന്ന വാക്ക് 3-4 തരത്തിൽ ആ പാട്ടിൽ പാടിയിട്ടുണ്ട്. അതെല്ലാം MG ശ്രീകുമാർ എന്ന ഗായകന്റെ ഇംപ്രവൈസേഷൻസ് ആയിരുന്നു. അതെല്ലാം ഒരു നിമിത്തമായിട്ട് കാണാനാണ് ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകർക്ക് ഇഷ്ടം. ശുദ്ധ സാരംഗം എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെട്ടം എന്ന സിനിമയിൽ നിന്ന് BR പ്രസാദിന്റെ വരികൾക്ക് MG ശ്രീകുമാറിന്റെ ആലാപനം. ഓൺ അഹല്യ FM, നിങ്ങളോടൊപ്പം RJ ഹീറ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരുപാട് പാട്ടുകളാണ് മലയാള സിനിമയ്ക്ക് ബേണി ഇഗ്നേഷ്യസ് ഈ സംവിധായകരുടെ കൂട്ടുകെട്ട് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ ഏതാണ്ട് സിമിലർ രാഗത്തിൽ വരുന്ന ഒരു പാട്ട്, പൂനിലാമഴ എന്ന പാട്ടും ആവണി പൊന്നൂഞ്ഞാൽ, ഈ രണ്ട് പാട്ടുകൾക്കും ഏതാണ്ട് സിമിലർ രാഗങ്ങളാണ്. പക്ഷേ ഓരോ രാഗങ്ങളെയും നമ്മൾ ഡിഫറെൻ്റായി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻ്റ് പാറ്റേണിലുള്ള പാട്ട് തന്നെയാണ് പിറവിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നത്. ആവണി പൊന്നൂഞ്ഞാൽ അടിക്കാം നിന്നെ ഞാൻ. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയിൽ നിന്ന് രമേശൻ നായരുടെ വരികൾ, MG ശ്രീകുമാറിന്റെ ആലാപനം. ഈ പാട്ടാണ് നമ്മൾ അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RJ ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

സൗന്ദര്യങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
2: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: ഇന്ത്യസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഡൈവർ, ആ ഒരു കാര്യം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പേര് വരും. അതും ഒരു ഇന്ത്യക്കാരി, അതിനേലുപരി മലയാളി, നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന്. ആ ഒരു പേര് വരുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, ഫീമെയിൽ. അതുലിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിലുള്ളത്. വെൽക്കം.
5: താങ്ക് യു സോ മച്ച്.
4: എന്തൊക്കെയുണ്ട് വിശേഷം?
5: സുഖമായിട്ട് പോകുന്നു,
4: സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. കുറച്ചുകൂടി സന്തോഷമുണ്ട്, പാലക്കാട്ടുകാരിയാണ്. അതാണ് കുറച്ചുകൂടി മോർ ഹാപ്പിനെസ് പരിപാടി അല്ലേ. ഈ കടലൊന്നും ഇല്ലാത്ത ജില്ലയിൽ നിന്ന് എങ്ങനെ എത്തിപ്പെട്ടു ഈ ഒരു കൊമേഴ്ഷ്യൽ ഡൈവിംഗ്, ആ ഒരു സംഭവത്തിലേക്ക് എങ്ങനെ എത്തി? എന്താ ശരിക്കും ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ്?
5: ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയാം. ശരിയാണ്, നമുക്ക് പാലക്കാട് കടലില്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ ഒരു കടലൊന്നും വേണ്ട. നമുക്കൊരു സ്വിമ്മിങ് പഠിക്കാനും അല്ലെങ്കിൽ ഒരു വെള്ളത്തിനോടുള്ള ഒരു ഇഷ്ടത്തിനൊന്നും നമുക്ക് അങ്ങനെ ഒരു കടൽ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരുപാട് പുഴകളും കുളങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ സാധാരണ ആയിട്ട് സ്വിമ്മിങ് പഠിച്ച ഒരാളായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്വിമ്മിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു വെള്ളത്തിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നീട് ഡൈവിങ്ങിലേക്കൊക്കെ ഇത് എത്തിപ്പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ പറഞ്ഞ പോലെ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു 5:30 കഴിഞ്ഞ് ഞാൻ അച്ഛനെ വടി എടുത്ത് നിൽക്കുമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പാലക്കാട് ഏകദേശം എല്ലാ വീട്ടിലും കാണുന്ന ഒരു രംഗമാണ്, ഒരു 5:30 ശേഷം ഇങ്ങനെ വടി എടുത്ത് നിൽക്കും. ഇന്നിപ്പോ എന്റെ അനിയൻ പറയുന്ന ഒരു വേർഡുണ്ട്, എന്താ കുഞ്ഞേച്ചി ഇപ്പൊ അതുകൊണ്ടാ പൈസ ഉണ്ടാക്കണേ, അന്നിങ്ങനെ വടിയെടുത്ത് നിന്നായിരുന്നില്ലേ എന്ന് ചോദിക്കും. സോ അപ്പോഴിതൊന്നും നമുക്കൊരു ജീവിതമാർഗ്ഗമാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൊറോണ ബാച്ച് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ, നമുക്കിത് മാറ്റി പറയാൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലായിടത്തും ഇത് പറയുന്നത്. എന്റെ മിസ് ജിജി മിസ് ആയിരുന്നു, ആള് HOD ആയിരുന്നു. അപ്പൊ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള ക്ലാസ് നടന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ മിസ് ഇങ്ങനെ, ഞാനാണെങ്കിൽ പഠിച്ചത് തൃശ്ശൂർ സെന്റ് മേരീസിലാണ്, ഫുൾ ഗേൾസിന്റെ ഒരു കോളേജാണ്, ഒരു 3 years ഞങ്ങൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇച്ചിരി ഒരു പുരുഷ വിരോധമുള്ള ഒരാളായിരുന്നു അന്ന്. ഇന്നില്ല കേട്ടോ, ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. സോ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കാൻ. എന്തോ എനിക്കറിയില്ല, ചിലപ്പോ നമ്മുടെ ഒരു ജീവിച്ചു വളർന്ന രീതിയോ ആട്ടെ അവർ, എനിക്കറിയില്ല. അപ്പോ അത് കഴിഞ്ഞ് അപ്പൊ അപ്പോഴാണ് മിസ് ഇങ്ങനെ എരുതിയിലേക്ക് എണ്ണ എന്നുള്ളത് പോലെ മിസ് ഇങ്ങനെ പറഞ്ഞത്, കുറച്ച് ഏരിയാസ് ഉണ്ട് ഇങ്ങനെ പുരുഷന്മാര് മാത്രം വോക്ക് ചെയ്യുന്ന ഏരിയ, സ്ത്രീകൾ അവിടെ ഇല്ല എന്നുള്ളത്. എന്നിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു, സ്കൂബ ഡൈവിങ്, സ്കൈ ഡൈവിങ് എന്നൊക്കെ. സ്കൈ ഡൈവിങ് എനിക്ക് അധികം അങ്ങോട്ട് കൊണ്ടില്ല, പക്ഷെ സ്കൂബ ഡൈവിങ് എന്നുള്ള ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്തു, ആദ്യം ഗൂഗിൾ ചെയ്തു എന്താണ് എന്നുള്ളത്. സോ എനിക്ക് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര ആ ഒരു
4: ഇൻട്രസ്റ്റിംഗ്,
5: ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. വെള്ളത്തിന്റെ അടിയിൽ ഇത്രയും നല്ല കാഴ്ചകൾ ഉണ്ടോന്ന് അപ്പോഴാണ് ഞാനൊക്കെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. അതുവരെ നമ്മൾ സർഫേസിലുള്ള സ്വിമ്മിങ് അതിലുപോലുള്ള ചാട്ടമൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നുള്ളത് ഞാൻ ആ ഒരു സെർച്ച് ചെയ്തപ്പോഴായിരുന്നു. അങ്ങനെയാണ് ഞാൻ വണ്ടി കയറുന്നത് കോവളത്തേക്ക്. അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ശരി തന്നെയായിരുന്നു, അതൊരു പുരുഷന്മാരുടെ ഒരു കോട്ടയായിരുന്നു.
4: യെസ്, അതൊരു ശരിക്കും പോയിന്റ് അല്ല, അതായത് പുരുഷന്മാര് മാത്രമല്ല, അത് പുരുഷവിരോധിയായിരുന്നു. ഈ പുരുഷന്മാര് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോ നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിലിറ്റി ഉറപ്പായിട്ടുണ്ടാവില്ല, ഒന്നാമത് പേടി ഉണ്ടാവും. ഇപ്പൊ ഫീമെയിൽ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ കൊറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഫാമിലി ആണെങ്കിലും എന്റെ മോള് ഒറ്റയ്ക്ക് പോകുന്നു, അതും വേറെ സ്ത്രീകളൊന്നും ഇല്ല, ആ ഒരു സ്ഥലത്ത് പോയാൽ എന്തായിരിക്കും ഫേസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അറിയാം. ആ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ?
5: പേടി എന്നതിലുപരി എനിക്കത് പേടിയാണോന്നല്ല, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതായത് നമ്മുടെ രണ്ടുപേരുടെയും സ്വഭാവം തമ്മിൽ കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. ബോയ്സിന്റെ ആണെങ്കിൽ ഗേൾസിന്റെ ആണെങ്കിലും ഒന്നല്ലെങ്കിൽ അവരെന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാൻ അവരെ മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു. സോ എനിക്ക് എളുപ്പമായിരുന്നു അവരെ മനസ്സിലാക്കാൻ. ഇത്രയും ആളുകൾ എന്നെ മനസ്സിലാക്കാട്ടിനും ഉപരി എനിക്ക് അവരിൽ ഒരാളായിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളതായിരുന്നു അവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഞാന് എന്റെ മനസ്സിലുള്ള ഒരു പുരുഷവിരോധം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റി വെച്ചപ്പോ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഇവർ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ വിചാരിക്കുന്ന പേടിക്കേണ്ട ആളുകളൊന്നും അല്ല, ഭയങ്കര സിമ്പിൾ ആണ്, ഇവരൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഈ ലോകത്തുള്ളൂ എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായതുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അതായത് ബോയ്സ് ആണ് ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്നതും ഞാൻ അവരെ കൂടുതൽ, കാരണം ഇപ്പൊ ഒരു 5 വർഷമായിട്ട് ഞാൻ അവരുടെ കൂടെയാണ്. എനിക്ക് വേറെ ഒരു ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഗേൾസ് ഇല്ല, എവിടെ ഇല്ല. അപ്പോ ഉള്ളതൊക്കെ ഈ മറ്റ് ഓഫീസ് സ്റ്റാഫുകളൊക്കെ ആയിരിക്കും, ഞാൻ അവരെ കൂടെ അല്ല കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ 5 വർഷമായിട്ട് കൂടുതൽ ടൈം അവരുടെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ഈസിയാണ്. അവര് ഭയങ്കര ഈസിയാണ്, അവര് എന്നേറ്റും ഭയങ്കര കംഫർട്ടാണ്, ഞാൻ അങ്ങോട്ടും കംഫർട്ടാണ്.
4: അപ്പൊ നമ്മൾ നേരത്തെ കോവളം വരെ എത്തിയിട്ടുണ്ടായിരുന്നു, കോവളത്തിൽ നിന്നാണ് ഞാൻ നേരെ മെന്നിലേക്ക് പോയത്. ഇനിയും ഒരുപാട് കടൽ വിശേഷങ്ങൾ, ഈ ഒരു കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ഫീൽഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് ബാക്കിയുണ്ട്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: റൂം ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. Once again, welcome back to Guest Room. Guest Room ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. On your Ahalya FM 90.4. Guest Room ആയിട്ട് കൂടെയുണ്ട് It's me, RJ Ahilya. എന്നോടൊപ്പം ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ കൊമേഴ്ഷ്യൽ ഡൈവർ അതുല്യ.
1: കോവളം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇപ്പൊ സ്കൂബ ഡൈവിംഗ് നമുക്കറിയാം, കുറച്ചും കൂടി നമ്മൾ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്, ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്നൊരു ടേം അധികം നമുക്ക് ഫെമിലിയർ അല്ല, അറിയില്ല. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താ പരിപാടി?
2: ആക്ച്വലി നമുക്ക് അതായത് അണ്ടർവാട്ടർ, ഇവിടെയുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ വർക്ക്സ് പോലെ തന്നെ അണ്ടർവാട്ടറിലും ഒരുപാട് ഇൻഡസ്ട്രിയൽ വർക്ക്സ് നടക്കുന്നുണ്ട്. ഈ വർക്കുകളെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഓരോ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് കഴിഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികൾക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എല്ലാവർക്കും ഇത് എന്താന്ന് പറഞ്ഞാൽ അറിയില്ല. ഒരു സിമ്പിൾ വേർഡ് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് കണക്റ്റഡ് ആവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ ഈ അണ്ടർ വാട്ടർ വെൽഡിംഗ് എന്നുള്ളൊരു സംഭവം, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിനുള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കാം. സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ അവിടെ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഒരു വൺ ഇയർ ആയിട്ട്. സോ നമുക്ക് ഇതുപോലെ വർക്കുകൾ വരും, അതുപോലെ തന്നെ ഇതുപോലെ പിള്ളേരെ അത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ വർക്ക്സ്, ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സാൽവേജ് വർക്ക്സ് എന്ന് പറയും. അതെന്ന് പറയുന്ന പണ്ടിങ്ങനെ മുങ്ങിപ്പോയിട്ടുള്ള ഷിപ്പോ അല്ലെങ്കിൽ ബോട്ടുകളോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലിഫ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെയുള്ള ഒരുപാട് പണികൾ അണ്ടർ വാട്ടറിലുണ്ട്. നമ്മൾ വിചാരിക്കും വെള്ളത്തിന്റെ അടിയിൽ ഇപ്പൊ എന്താ നമ്മുടെ ആരും പോകാനും ഇല്ല ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെയാണ് ശരിക്കും വർക്ക് ഇരിക്കുന്നത്. എല്ലാ ഇപ്പൊ ഈ പറയുന്ന പൈപ്പ് ലൈൻസുകൾ ആയിക്കോട്ടെ, കേബിൾസ് ഇതൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഡൈവിലുള്ള ആളുകളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: നല്ല റിസ്ക് പിടിച്ച പരിപാടിയല്ലേ,
2: അതുകൊണ്ട് തന്നെ അല്ല ഇത് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ജോബ് ഇൻ ദ വേൾഡ് എന്നുള്ളത്.
1: ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റും കാരണം ഞാൻ ഫീമെയിൽ ആണ്, അത് നമ്മൾ എപ്പോഴും പറയുമല്ലോ. ആ ഒരു സമയത്ത് ഈ റിസ്ക് എടുക്കാനുള്ള ഒരു മനോധൈര്യം വേണ്ടേ?
2: സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിനോടുള്ള ഒരു ഇഷ്ടം തന്നെ ആയിരിക്കണം മേ ബി. കാരണം അത് നമുക്കത് ആ ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു വർക്ക് അല്ലല്ലോ, നമ്മൾ കുറച്ചും കൂടി സാഹസികമായിട്ടുള്ള ഒരു ഇതല്ലേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഓരോ തവണയും പിന്നെയും പോണം എന്നേ തോന്നിയിട്ടുള്ളൂ. എല്ലാ സി ജനിച്ചാ മരിക്കും എന്നുള്ള ഒരു സാധനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് അങ്ങ് മരിക്കുവാണെങ്കിൽ ഐ എം ഫൈൻ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. സോ അതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ സേഫ്റ്റി, കംപ്ലീറ്റ്ലി സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നൊക്കെ പറയുന്ന പോലെ
1: ഈ വെൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെള്ളം, വെൽഡിംഗ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ആ ഒരു കാര്യം ഉണ്ടല്ലോ. നോർമലി നമ്മൾ പറയാറ് വെള്ളം ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് എർത്ത് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ ഒരു റിസ്കും കയ്യിൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്. അത് ഈ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്.
2: അതെ, സി നമ്മൾ പണ്ടുപോട്ട വെൽഡിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ അതിന്റെ സേഫ്റ്റി വശങ്ങൾ ആദ്യം നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുന്നുണ്ട്, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഷോക്ക് വരുന്ന കുറച്ച് രീതികളുണ്ട്, അതും നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന രീതിയിൽ ചെയ്യരുത് എന്നുള്ളത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പിന്നെയും ഓവർ കോൺഫിഡൻസിലോ അല്ലെങ്കിൽ എന്താ പറയാ, അബദ്ധം പറ്റുമ്പോഴാണ് അപകടങ്ങളിലേക്ക് പോകുന്നത്. അതല്ലാത്ത പക്ഷം ആ റൂൾസ് അതുപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഷോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല.
1: അപ്പോ ആ ഒരു കാര്യത്തെ ശ്രദ്ധിച്ചാൽ മതി.
2: അതാ ഞാൻ പറഞ്ഞത്, സേഫ്റ്റി നോക്കുക. നമ്മൾ എവിടെയാണെങ്കിലും സേഫ്റ്റി നോക്കുക. ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള ബോർഡ് ഉണ്ടായിരിക്കും. ആ ബോർഡും ചവിട്ടി പൊളിച്ച് പോകുന്ന ആളുകളാണ് അല്ലെ, അവിടെയാണ് അപകടങ്ങൾ വരുന്നത്. എന്തുകൊണ്ട് ഒരു സ്കൂബ ഡൈവിംഗ് പഠിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ ഞങ്ങളുടെ എണ്ണം ഇത്രയധികം അപകടത്തിൽ നിന്ന് കുറയുന്നെന്താ? ഞാൻ ഇനിയിപ്പോ നിങ്ങളിപ്പോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാലും ഞാൻ പിന്നെ എടുത്ത് ചാടത്തില്ല. ഞാൻ എന്റെ സേഫ്റ്റി നോക്കി, ഞാൻ പഠിച്ച റൂള് പ്രകാരം എങ്ങനെയാണോ നിങ്ങളെ രക്ഷിക്കേണ്ടത് ആ രീതിയിലാണ് ഞാൻ നിങ്ങളെന്നെ രക്ഷിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ചാടി പിന്നാലെ ഒരിക്കലും ഞാൻ ചാടില്ല, വേറെയുള്ളവരും അത് ചാടരുത് എന്നുള്ളതാണ്. വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ്, അത് നമുക്ക് തീരാറില്ല. നമ്മൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ, എടുത്ത് എന്റെ ഫ്രണ്ട് ചാടുമ്പോൾ ഞാൻ എടുത്ത് ചാടും, അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ എടുത്ത് ചാടുക. അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്.
1: അപ്പോ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ആദ്യമായിട്ട് കടൽ നമ്മൾ കാണുന്നുണ്ട്, കടലിന് താഴേക്ക് പോകുന്നു, അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു ലോകം എന്താ കണ്ടത്, എന്താ പോകുമ്പോ?
2: ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കോവളത്താണ് ഞാൻ ആദ്യം ഇറങ്ങിയത്. നമുക്ക് രണ്ട് ഫസ്റ്റ് തന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രഷറാണ്. ഈ വാട്ടർ പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ ഞാൻ ആദ്യം ഇറങ്ങുമ്പോ തന്നെ എനിക്ക് ചെവിക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ നമുക്ക് വരുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്യും, ഈക്വലൈസിങ് ടെക്നിക്സ് എന്നുള്ളത്. സോ അത് ചെയ്തു തുടങ്ങിയപ്പോ എന്റെ പ്രഷർ ആദ്യം ഒരു മീറ്ററിൽ രണ്ട് മീറ്റർ ഒക്കെ ആകുമ്പോ തന്നെ അത് ഓക്കെ ആയി. പിന്നെ ഞാൻ താഴത്തേക്ക് പോകുന്നതോറും ഞാൻ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജമേജം എന്നുള്ളൊരു ഫിഷ് ഉണ്ട്, അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതായത് ഒരു യെല്ലോ ഒരു ബ്ലാക്ക് ലൈൻ ആയിട്ടുള്ള ഒരു ഒരു ഫിഷ്. ഇതൊരു കൂട്ടം എന്റെ മുമ്പിട്ട് കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് പോയപ്പോ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, അയ്യോ എന്താ പോയത് എന്നുള്ളൊരു സംഭവമായി. പിന്നെ ഒന്നും കൂടി നോക്കിയത് എന്താണ് ഈ പോണത് എന്നുള്ളത്. അവിടുന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് പിന്നീട് നമ്മുടെ കണ്ണിൽ കാണുന്നത് എല്ലാ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകള്. ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ഈ പാലക്കാട് ഇറക്കി ഈ പറഞ്ഞ പോലെ കടലില്ലാത്തത് കാരണം നമുക്ക് മത്സ്യം കിട്ടാനും കുറച്ചൊരു ബുദ്ധിമുട്ട്. അതെ, നമുക്ക് ആകെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് മത്തി ചാള എന്ന് പറയുന്ന ഫിഷ് കാണും, പിന്നെ വെത്തള് അങ്ങനെയുള്ളത്, മാന്തളൊക്കെ. സോ മാന്തളിനെ ഞാൻ ഒരിക്കലും കണ്ടപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ഇങ്ങനെ പോണത് കാണുമ്പോ. പിന്നെ നമ്മുടെ എന്താണ് മത്തി ചാകരയുടെ ഉള്ളിൽ ഒരിക്കൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയാ, അതെനിക്ക് വേറെ ഫിഷൊക്കെ ഉണ്ട്, പക്ഷെ അത്ര കൂടെ ഞാൻ എക്സൈറ്റഡ് ആവാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കണ്ടും കഴിച്ചും വളർന്നിട്ടുള്ളത് ഈ മത്തിയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ്. അതിന്റെ ആ ഒരു ചാകരയുടെ ഉള്ളിൽ പെട്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ്സോ സന്തോഷമോ, അല്ലെങ്കിൽ ഈ ഫിഷിനൊക്കെ ഇത്ര ഭംഗിയുണ്ടല്ലേ വെള്ളത്തിന്റെ അടിയിൽ എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര. അതുപോലെ തന്നെ വെത്തലിന്റെ ഒരു കൂട്ടത്തിന്റെ ഉള്ളിൽ ഞാൻ ഒരുക്കിപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര രസമായിട്ട് പോണത് എനിക്ക് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. അതാണ് അതിന്റെ സൈഡിലൊരു സിൽവർ ലൈൻ ഉണ്ട്, ഈ ലൈൻ ഇങ്ങനെ സൺലൈറ്റിൽ ഇങ്ങനെ ഗ്ലൈസിങ് ഉണ്ടായിരിക്കും. അയ്യോ അത് കഴിക്കണ കാട്ടി സുഖമാണ് അത് കാണുക എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഷുകൾ. സോ ഇതിലും പാരറ്റ് ഫിഷ് ഒക്കെ ഉണ്ട്. പാരറ്റ് ഫിഷ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈക്ക് പീകോക്ക് ഇല്ലേ, ആ ഒരു ബ്ലൂ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ കാണാൻ വേണ്ടി പറ്റും. അതേം പറഞ്ഞ അതൊക്കെ നമ്മള് പോയി, ഞാൻ എത്രത്തോളം പറയണോ എന്നുള്ളത്, നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോപ്പസ് ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെ നിറം മാറി ഇവിടെ കരയിൽ ഓന്ത് നിറം മാറുന്നത് പോലെ ഒക്ടോപ്പസ് ഇങ്ങനെ നിറം മാറി പോണത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നിയത് സ്റ്റോൺ ഫിഷിനെ കണ്ടു. സ്റ്റോൺ ഫിഷ് എല്ലാരും കാണുന്ന തന്നെയാണ്, പക്ഷെ നമ്മള് ശരിക്കും അതൊരു കല്ല് കിടക്കുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും. നോർമൽ നമ്മുടെ ഒരു കല്ല് എടുക്കാനൊക്കെ തോന്നും, അതുപോലെ തന്നെ പണിയും കിട്ടും. ശരിക്കും കല്ല് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ കല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വെനമസ് ആയിട്ടുള്ള ഒരു സംഭവം, നമ്മുടെ കൈയൊക്കെ കട്ട് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായിരിക്കും. സോ നല്ല ഭംഗിയാണ്, അതോടൊപ്പം തന്നെ അപകടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് തന്നെ ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളതാണ്. വെള്ളത്തിന്റെ അടിയിലുള്ള ഒരു സാധനത്തിനെയും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതന്നെ. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത്, വെള്ളത്തിന്റെ അടിയിൽ ഇഷ്ടം പോലെ എന്താ പറയാ പൈസ ഒക്കെ ഒരുപാടുണ്ട്, കോറൽസ് ഇരിപ്പുണ്ട്, ഈവൻ സീ കുക്കുംബർ പോലെ ഉള്ള സംഭവങ്ങളുണ്ട്. ഇതൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ കയറ്റുമതി ചെയ്ത് നല്ല പൈസ കിട്ടും, പക്ഷെ നമ്മുടെ എത്തിക്സ് പ്രകാരം നമ്മൾ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് ഒരു രീതിയിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന കുക്കുംബർ സീ കുക്കുംബറിന് തട്ടി അപ്പുറത്തേക്ക് ഒന്നുമില്ല, ജസ്റ്റ് പോകുന്നു. നമ്മള് എനിക്ക് ഏറ്റവും ലേസിയസ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത് ഡൈവിംഗ് ആണ്, കാരണം അത്രയും സ്ലോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. സ്കൂബയിലാണെങ്കിൽ കേട്ടോ, അത്രയും സ്ലോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്, അവിടെ ഉള്ള ഒരാളിനെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പക്ഷെ കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പോ അവിടെ പിന്നെ ഈ കാഴ്ച പരിപാടികളൊന്നും ഇല്ല,
1: പണിയാണ്
2: പണിയെടുക്കണം.
1: ഈ നേരത്തെ നമ്മള് ഫിഷിന്റെ കാര്യം പറയുമ്പോ ഒരു വേണം ആ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് കടൽപ്പാമ്പ് ഭയങ്കര വിഷമുള്ള ഒരാളാണ്, കിട്ടിക്കഴിഞ്ഞ പണിയാണ് നമ്മൾ പറയുന്ന കാര്യം. അതൊരു പേടിയില്ലേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്?
2: പേടിക്കേണ്ട ആവശ്യം, അതാ ഞാൻ പറഞ്ഞു, ഇത് ഇവരൊക്കെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ഇത്ര വെരി സിമ്പിൾ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുക, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുറെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോ വെറുതെ വിടും എന്നെ? ഇല്ല
1: ഇല്ല, ഉറപ്പായിട്ടും
2: ഇല്ല. അതുപോലെ തന്നെ അവർ, പക്ഷെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു, നിങ്ങൾ എന്തെങ്കിലും എന്നെ ചെയ്യോ?
1: ഇല്ല,
2: നോർമല്. ഇതന്നെയാണ് നമ്മൾ കടലിന്റെ അടിയിൽ സംഭവിക്കുന്നത്. ഇവരൊക്കെ ഇവര് വീട്ടിലിരിക്കുന്ന ആളുകളാണ്, നമ്മളാണ് അവിടെ അതിഥികളായിട്ട് പോകുന്നത്. അവിടെ പോയിട്ട് ക്യാമറ എടുത്താക്കാനും പിന്നെ അതുപോലെ തന്നെ സ്വിം ചെയ്ത് അവരെ ഡിസ്റ്റർബൻസ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ ഇത് പോണ വഴിക്ക് തന്നെ ഫോളോ ചെയ്ത് പോകുമ്പോഴേക്കാണ് നമ്മളും അപകടത്തിൽ പോകും, നമ്മളും റൂട്ട് മാറി വേറെ എവിടെയെങ്കിലും പോവും, അതുപോലെ തന്നെ കടി കിട്ടാനുള്ള ചാൻസും ഉള്ളത്. അതല്ലാത്ത പക്ഷം അവരവരുടെ പാട്ടിന് അവരവിടെ എൻജോയ് ചെയ്യായിരിക്കും, ചിലപ്പോ അവരവിടെ പ്രണയിച്ചുകൊണ്ട് നടക്കുമായിരിക്കും. അവിടേക്കാണ് നമ്മൾ ഈ പോയിട്ട്
1: അങ്ങനെയുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട്. മൊമെന്റ്.
2: ഞാന് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ സീ ലൈഫ് ഭയങ്കര രസം. അപ്പൊ ഒരിക്കൽ ഇതുപോലെ ഒരു വർക്കിന് വേണ്ടി പോയിട്ട് നമ്മള് അതായത് ഇവിടുത്തെ പല കാര്യങ്ങളും ഭയങ്കര കളർഫുൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സിയോച്ചി എന്ന് പറഞ്ഞ ഒരു മുള്ളു മുള്ളു പോലുള്ള ഒരു സംഭവം, ഒരു ബോളിൽ ഒരു മുള്ളു പോലെയാണ് അത്. കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്കൊരു ബ്രൗൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കാണാം. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കളർ ബോക്സ് തുറന്ന പോലെ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് തലതാക്കിയാൽ തന്നെ പല നമ്മുടെ എന്താ പറയാ എന്താണ് വടമല്ലി കളറൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒരു ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്നു കിടത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അത് നമ്മളെ എനിക്കാണെങ്കിൽ കുറച്ചും കൂടി ഇതിനെ കൂടി കാണാനും ഇതൊക്കെ ആക്കാറൊന്നും കൂടുതൽ. അവന്മാർക്ക് പിന്നെ പ്രശ്നമില്ല, അവർ കണ്ട് കണ്ട് കണ്ടിട്ട്, പക്ഷെ നമ്മളങ്ങനെ അല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകൾ, അപ്പൊ അങ്ങനെ ഒരിക്കൽ ഇതാവുന്ന സമയത്ത് രണ്ട് ഫിഷ് തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് അങ്ങനെ കണ്ടിടും. അപ്പൊ ആദ്യം ഞാൻ ഇപ്പൊ ഈ ഫിഷ് എന്നെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി വന്ന പോലെ ഇവന് എന്തിനാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ അഗ്രസീവായി വന്നേ നോക്കി. സോ അവരുടെ ഒരു ടൈമിലായിരുന്നു ഞാൻ അവിടെ പോയി, ഞാൻ വിളിച്ചിരുന്നെല്ലാം കണ്ടു അല്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ, സോ ലൈഫില് ചെലപ്പോ ഒരിക്കലൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ എന്റെ കാര്യം ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്.
0: ഇനി ഗസ്റ്റ് റൂമിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ഒരു ബ്രേക്കിന് ശേഷം വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം. സ്റ്റിറ്റ് വിത്ത് അഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂ.

0: ഗസ്റ്റ് റൂം ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. മടങ്ങിയെത്താം ഗസ്റ്റ് റൂമിലേക്ക്. ഗസ്റ്റ് റൂമിൽ ഇനി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കടലിനെ കുറിച്ചാണ്, കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിനെ കുറിച്ചാണ്. കൂടെയുള്ളത് കൊമേഴ്ഷ്യൽ ഡൈവർ അതുല്യ.
1: ഇങ്ങനെ ഈ ഫിഷ് അങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, കടലിന്റെ താഴെ നിധിയുണ്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
2: സി, ഇപ്പോ കടലിനടിയിൽ നിധികൾ, പല ഷിപ്പുകൾ, എത്രയോ ടൺ കണക്കിന് സ്വർണ്ണ ആയിക്കോട്ടെ, ഇതൊക്കെ മറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ഷിപ്പുകൾ ഉണ്ട്. ഇതൊന്നും ആരും പോയിട്ട് എടുത്തിട്ടൊന്നുമില്ല, ഇതൊക്കെ കടലിൽ അവിടെ തന്നെ ഉള്ള സംഭവങ്ങളാണ്. സോ ഇതുവരെ നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വടകരയിൽ ഒരു സ്ഥലം, ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വടകരയിൽ വെള്ളിയാങ്കല്ല്, ഞാൻ പോയത് വടകര സൈഡ് ആയതുകൊണ്ടാട്ടോ ഞാനത് പറയുന്നത്. അപ്പോ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോട്ടിൽ പോകുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഒരു കിലോമീറ്റർ ഉണ്ടോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും ഭയങ്കര റൗണ്ടിൽ ഒരു പാറ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ സർഫേസ് നോക്കുമ്പോ തന്നെ നമുക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞ പോലെ പീരങ്കികളൊക്കെ തറച്ചിട്ടുള്ള ഹോൾസുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് എന്താന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽസ് തന്നെയാണ് നമ്മൾ അതൊന്നും വിചാരിച്ചു പോയതൊന്നും അല്ല കേട്ടോ. അപ്പൊ നോക്കുന്ന സമയത്ത് ഇതുപോലെ പീരങ്കി തറച്ചിട്ടുള്ള ഹോൾസുകളൊക്കെ, അപ്പൊ എനിക്ക്, ഞാനൊരു ഹിസ്റ്ററി പഠിച്ചൊരു വ്യക്തിയാണ്, അപ്പൊ ഞാൻ കുറേയും കൂടി ഒക്കെ ചോദിക്കലുള്ളൂ ഇത് എന്താണ്. അപ്പൊ പറഞ്ഞു പണ്ട് ഇങ്ങനെ കുഞ്ഞാലിമാരൊക്കെ ഹൈഡ് ചെയ്തിരുന്ന സ്ഥലമാണ് എന്നുള്ളത്. അപ്പോ അത് കടലിൽ നിന്ന് ഒരു 18 കിലോമീറ്ററോ കരയിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉള്ളിലേക്ക് അത് കിടക്കുന്നത്. സോ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരുന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ അതൊന്നും വിചാരിച്ചില്ല. പിന്നെ ഞങ്ങൾ അതിന്റെ തന്നെ താഴത്തേക്ക് ഡൈവ് ചെയ്തു. അപ്പൊ ആരുടെ താഴത്തേക്ക് തന്നെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഡൈവ് ചെയ്ത സമയത്താണ് ഇങ്ങനെ കാണുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് പോലുള്ള ഒരു സംഭവം. ആ സ്റ്റെപ്പ് എന്തായതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ആയി നമ്മൾ പോയപ്പോ കാണുന്നതാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് പോകുന്നത്. അത് എങ്ങടാ പോണത്, ആരുണ്ടാക്കി, ഇനി കുഞ്ഞാലിമരക്കാർ തന്നെ ഉണ്ടാക്കിയതാണോ, അതിന് മുമ്പുള്ളവരുണ്ടാ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനും നിങ്ങളെ പോലെ ജസ്റ്റ് അതാണ് പറഞ്ഞത്, നമ്മൾ ഓരോ സ്ഥലത്തും ഡൈവ് ചെയ്യുമ്പോ ചിലപ്പോ പലതും കാണാം. വെള്ളത്തിൽ കരയിലുള്ള ഒരു സാധാരണ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും, പക്ഷെ അതുപോലെ അല്ലല്ലോ അണ്ടർ വാട്ടറിലുള്ള കാര്യങ്ങൾ. അവിടെ പോകുന്ന ആളുകൾക്ക്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സോ അങ്ങനെ എന്തോ ഒരു സ്റ്റെപ്പ് വഴി എന്തോ ഉണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കും അന്നത്തതല്ലേ, എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ഞാനൊരു ഹിസ്റ്ററി പഠിച്ചതായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ചോദ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, എന്തായിരിക്കും അത്, എന്തായിരിക്കും അതെന്ന്. ഇത് ഞാൻ ഒരു 5 വർഷം മുമ്പ് കണ്ട ഒരു കാര്യമാണ്, ഇപ്പോഴാണ് നമുക്കിത് പറയാനൊക്കെ ഉള്ള ഒരു അവസരം ഇങ്ങനെ വരുന്നത്. അന്ന് നമ്മളടുത്ത് ആരും ചോദിച്ചില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളാണ്
1: ചോദിക്കുന്നു.
2: പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന സമയത്ത് പഴയ വിഗ്രഹങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും, അതൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വെള്ളത്തിന്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആളുകൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നും, പഴയ നല്ല പ്രായത്തിലുള്ള, ഇത് ആരും എടുത്തിട്ട് വരില്ലല്ലോ ഇങ്ങോട്ട്, ഒന്നും ചെയ്യില്ല, അത് അവിടെ ഇരിക്കും. നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഈ പറയുന്ന എന്താ പറയാ, കരയിലാണെങ്കിലാണ് അവിടെ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ കുറിച്ച് കൂടുതലുള്ള. ഇതിപ്പോ ആരെടുത്ത് കൊടുക്കണം, ഞങ്ങൾ ആരും ഇത് ടച്ച് ചെയ്യില്ല, നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രമേ ചെയ്യത്തുള്ളൂ. സോ അങ്ങനെ ധാരാളം സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സൗത്ത് ആഫ്രിക്കയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ള ആളുകൾ ഡിറ്റൽ, മറ്റേ ഇതുണ്ടല്ലോ, മെറ്റൽ ഡിറ്റക്ടർ, ഇത് കൊണ്ട് പോയിട്ട് ഗോൾഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ അടിയിലുള്ള തന്നെയാണ്. സോ
1: താഴേക്ക് പോകുന്നുണ്ടാവാം, പക്ഷെ കൊമേഴ്ഷ്യൽ ഡൈവിംഗിലേക്ക് വരുന്ന സമയത്ത് അതിനുപരിയായിട്ട് നമ്മൾ ആഴങ്ങളിലേക്ക് ശരിക്കും പോകുന്നില്ലേ? ഒരു എത്ര വരെ നമുക്ക് പോവാം, എത്ര മീറ്റർ വരെ ഒക്കെ നമുക്ക് പോവാൻ പറ്റും?
2: ഓക്കെ, ഇപ്പൊ എനിക്ക് എന്റെ ലൈസൻസ് എന്ന് പറയുന്നത് ക്ലാസ് 2 ആണ്. സോ എനിക്ക് പോവാൻ പറ്റുന്ന ലൈസൻസ് ഡെപ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഇതിന് മേലുള്ള സാച്ചുറേഷൻ ഡൈവിംഗ് ഒക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോ ഫൈൻഡിരിക്കും 600 മീറ്ററോ 700 മീറ്റർ ഒക്കെ പോയിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് 700 ആണ് എനിക്ക് അറിയില്ല, ബട്ട് 600 എന്തായാലും വിട്ടിട്ടുണ്ട്. അത്രയും ഡെപ്ത് നമുക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കുള്ള വെല്ലുവിളി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രഷർ കൂടുതലാണ് അണ്ടർ വാട്ടറിൽ. സോ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയാ, ഇപ്പൊ അടുത്തന്നെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടായി സബ്മറൈനിൽ പോയ സമയത്ത്, അത് എവിടെയൊന്നും കൂടി അറിയത്തില്ല, അത് എന്ത് പറ്റി പൊട്ടിപ്പോയോ പൊടിഞ്ഞു പോയോ സ്ക്യൂസ് ആയി പോയോ ഒന്നും അറിയത്തില്ല. അത്രയും പ്രഷറാണ് അണ്ടർ വാട്ടറിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റാത്തത്. ഈ ഒരു പ്രഷർ നമുക്ക് ഭയങ്കര വെല്ലുവിളിയായിട്ടുള്ള എക്യുപ്മെന്റ്സ് പോലും തകർന്നു പോകും. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം എടുക്കാനില്ലല്ലോ.
1: സോ എങ്ങനെ മനസ്സിലാക്കും നമ്മൾ ഇത്ര വരെ എത്തി, ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല, ഇത് നമുക്ക് മനസ്സിലാവണ്ടേ?
2: അങ്ങനെയല്ല, അതൊക്കെ ഓൾറെഡി ഇപ്പൊ ഇത്ര ഡെപ്തിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഓൾറെഡി നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിപ്പോ 50 മീറ്റർ എങ്ങനെയാണ് ഡെപ്തിലെത്തിയെന്നല്ലേ, നമ്മൾ ഇതിൽ കൊണ്ടുപോകുന്ന നമുക്ക് ഡൈവ് കമ്പ്യൂട്ടർ ഉണ്ട്. ഒരു ഡൈവ് കമ്പ്യൂട്ടർ നമ്മൾ കൊണ്ടുപോകുന്നു. ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് വാട്ടർ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ടൈം അറിയാൻ വേണ്ടി പറ്റും, ഡെപ്ത് എത്ര ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. എല്ലാം കൂടിയിട്ടുള്ള ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഒരു കമ്പ്യൂട്ടർ, അതിനാണ് നമ്മൾ ഡൈവ് കമ്പ്യൂട്ടർ എന്ന് പറയും, DC എന്ന് പറയും. ഇത് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഡെപ്തിലേക്ക് പോകുന്നവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്ത് നമുക്ക് നമ്മുടെ വാച്ചിൽ അറിയാൻ വേണ്ടി പറ്റും. അതല്ല BCD-യിലാണെങ്കിൽ SPG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സംഭവം SPG നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് അതിൽ ഡെപ്ത് നമ്മുടെ അതുപോലെ തന്നെ എത്ര എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കും. സോ അത് നോക്കിയിട്ടാണ് നമ്മൾ, നമുക്കറിയാലോ എനിക്ക് പോകാൻ പറ്റുന്നത് 50 മീറ്റർ ആണെന്നുള്ളത് എനിക്കറിയാം. അതിന് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ വരും എന്നുള്ളത് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അതിന്റെ അപ്പുറം ഞാൻ ചെയ്യില്ല. ഞാൻ പഠിച്ച കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെ അപകടങ്ങൾ മാക്സിമം നമുക്കൊരു 95% അല്ലെങ്കിൽ 98% നമുക്ക് കുറഞ്ഞു കിട്ടും.
1: യെസ്, പിന്നെ നമ്മളിപ്പോ കോസ്റ്റ്യൂം, അതായത് നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ആണ് കാണുന്നത്, വീഡിയോസിൽ കാണുമ്പോ വലിയൊരു ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞ ഒരു മീൻ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു ഫീൽ എന്ന് പറയില്ല, മെർമെയ്ഡ് ആ ഒരു ഫീലിലൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ക്യാരി ചെയ്തിട്ടാ പോകുന്നത്. നല്ല വെയിറ്റ് ഉണ്ടോ?
2: വെയിറ്റ് ഉണ്ട്, അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്. എന്റെ ഈ ഷോൾഡറിന്റെ ഇവിടെ ഇങ്ങനെ പാട് വന്നിട്ടുണ്ട്, വെയിറ്റ് എടുത്തെടുത്തെടുത്തെടുത്തിട്ട്. ആ ഹെൽമെറ്റിന് ഏകദേശം ഒരു 14 കിലോ ഉണ്ട്. അത് ഇട്ടിട്ട് നമ്മുടെ കൂടെ വരുന്ന ബഡിയോ അല്ലെങ്കിൽ നമ്മളെങ്ങാനും ഒന്ന് വൈകി എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കാനോ എന്തെങ്കിലും ഒന്ന് വൈകി എന്ന് പറഞ്ഞാൽ 14 കിലോ ഇട്ടിട്ട് നമ്മൾ ഒരു ഇരുത്തുണ്ട്. പിറ്റേ ദിവസം കഴുത്തൊന്നും ഇങ്ങനെ ആക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു ഓക്സിജൻ, ഓക്സിജൻ അല്ല നമ്മൾ, പ്യുർ ഓക്സിജൻ അല്ല നമ്മൾ കൊണ്ടുവന്നത്. പ്യുർ ഓക്സിജൻ നമ്മൾ ഒരു 1-3 മീറ്റർ കഴിഞ്ഞ് അത് ടോക്സിക് ആവും, നമ്മൾ മരിച്ചു പോകത്തേക്കും. സോ നമ്മൾ കൊണ്ടുവന്നത് ഇവിടെ നമ്മൾ ശ്വസിക്കുന്നത് വെറും 21% ഓക്സിജനും 79% മാത്രമാണ് നൈട്രജനും ഉള്ളൂ. ഇത് നമ്മൾ കംപ്രസർ യൂസ് ചെയ്തിട്ട് അതിലുള്ള പൊടിപടലങ്ങളും അതുപോലെ തന്നെ ജലാംശമൊക്കെ മാറ്റി പ്യുവറായിട്ടുള്ള എയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അണ്ടർവാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഓക്സിജൻ ആണ് കൊണ്ടുപോകണമെന്നുള്ളത്. ഓക്സിജൻ അല്ല, ഓക്സിജൻ പറഞ്ഞല്ലോ, ഒരു 2-3 മീറ്റർ കഴിഞ്ഞത് ടോക്സിക് ആവും, അത് നമ്മൾ മരണത്തിലേക്ക് വരെ കാരണാവത്തേ ഉള്ളൂ. സോ അതിന്റെ വെയിറ്റ് പിന്നെ ഇപ്പൊ കൊണ്ടുപോകുന്ന എക്യുപ്മെന്റ്സിനാണെങ്കിലും എന്നെ കട്ടുണ്ടായിരിക്കും ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ. സോ അതൊക്കെ ഇതൊക്കെ ഈ വെള്ളത്തിലേക്ക് എത്തുന്നത് വരെ ഉള്ളൂ കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ എല്ലാ വസ്തുക്കളും വെയിറ്റ്ലെസ് ആണ്. സോ അവിടെ നമുക്ക് പ്രശ്നമില്ല. ആ ചില സമയത്ത് നമുക്ക് കറണ്ട് ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്യുപ്മെന്റ്സും പിടിച്ചിട്ട് കറണ്ട് അടിയൊഴുക്ക് കിട്ടും. അടിയൊഴുക്കിന് പറയാ, അടിയൊഴുക്കിന് നമ്മൾ കറണ്ട് എന്ന് പറയും. ഇതിന് ഇതിന്റെ ഇടയിൽ ഈ എക്യുപ്മെന്റ്സും പിടിക്കണം, ഈ ഈ നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകും. അതെ, അപ്പൊ അതിൽ നമ്മൾ അടിച്ച് രക്ഷപ്പെട്ടിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട്. സോ രണ്ടും കൂടി കാര്യ അത്യാവശ്യം ഒരു
1: ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് ആണ്,
2: വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
1: കാര്യമാണ്. ഇത്രയും വെയിറ്റ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
2: അങ്ങനെയില്ല, നമുക്ക് അങ്ങനെ ഇന്ന രീതിയിലൊന്നുമല്ല. നമ്മൾ ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്ക, അങ്ങനെ ഇത് എന്ന് വെച്ചിട്ട് ഇന്ന ഫുഡ് അങ്ങനൊന്നും അല്ല. ഞാനൊക്കെ എല്ലാ ഫുഡും കഴിക്കും, എല്ലാ ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നല്ല ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ നമ്മുടെ വർക്ക് അത്രയും ഇതായതുകൊണ്ട് പിന്നെ നമ്മൾ സ്വിം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ബോഡി എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടേ എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഫുഡിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഈ പറയുന്നത് പോലെയുള്ള നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ, അതായത് സിഗരറ്റ്, ഈവൻ പെപ്സി പോലും നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് റിയാക്ഷൻസ് കൂടുതൽ ഉണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ പറഞ്ഞല്ലോ നൈട്രജൻ ആണെന്ന്. നൈട്രജൻ നമുക്ക് പ്രഷർ കാരണം കൊണ്ട് തന്നെ ബോഡിയിൽ അബ്സോർവ് ചെയ്യാൻ ടൈം എടുക്കും. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബോഡി റിയാക്ട് ചെയ്യും. സോ അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അറിയാലോ നമ്മുടെ ഇഷ്ടമാണ് എന്താന്നുള്ളത്. പക്ഷെ ഇതിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ട് എന്നുള്ളത്, അപകടം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു കൊടുക്കും. പിന്നെ ഇപ്പൊ യൂസ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള താല്പര്യം വിശ്വസിക്കുന്നതാണ് ഞാൻ.
0: അങ്ങനെ ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലേ. പക്ഷേ ഈ ഒരു വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഗസ്റ്റ് റൂമിന്റെ അടുത്ത ഭാഗവുമായിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് എന്ന ഈ ഒരു ഫീൽഡിനെ കുറിച്ച് കൂടുതൽ കേൾക്കാനായിട്ടുണ്ട്. വീണ്ടും അടുത്ത ഭാഗത്ത് നമുക്ക് ഒത്തിരി വിശേഷങ്ങളുമായിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Listen without break. Where are you from? 90.4.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: മലയാള സിനിമയിലെ ശ്രദ്ധേയമായ സംഗീത സംവിധായക കൂട്ടുകെട്ട് ബേണി ഇഗ്നീഷ്യസ്. സഹോദരങ്ങളായ ഇവർ ഒരുമിച്ച് നിരവധി ചിത്രങ്ങൾക്ക് സംഗീതം നൽകി മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. മെലഡികളും വ്യത്യസ്തമായ സംഗീത പരീക്ഷണങ്ങൾ കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം അവർ നമ്മുടെ സിനിമാ ലോകത്ത് നേടിയെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് ബേണി ഇഗ്നീഷ്യസിന്റെ മനോഹര സംഗീത യാത്രയും അവരുടെ ഹിറ്റ് ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ുമായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ആദ്യത്തെ ഗാനം ചന്ദ്രലേഖ എന്ന സിനിമയിൽ നിന്ന്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ആലാപനം, താമരപ്പൂവിൽ വാഴും എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ നിരവധി ഗാനങ്ങൾ, ആ ഗാനങ്ങളിൽ ദാസേട്ടൻ ചിത്രചേച്ചിയെ പഠിപ്പിച്ച ഒരു പാട്ടും കൂടിയുണ്ട്. ആ പാട്ട് ഏതാണെന്നാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പാട്ട് ആദ്യം ദാസേട്ടൻ കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ചു. ഒരു കമ്പ്യൂട്ടർ മൈൻഡാണ് അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ പഠിച്ചു. ചിത്രചേച്ചിയുടെ റെക്കോർഡിംഗ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എത്തിയപ്പോൾ ഈ പാട്ട് പാടാൻ ഒരു ചെറിയ മടി ചിത്രചേച്ചിക്ക്, ചെറിയൊരു പേടി. പക്ഷേ എല്ലാ അധികാരത്തോടും കൂടിയും ദാസേട്ടൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാൻ പോവാണ് ചിത്രചേച്ചി. അങ്ങനെ ദാസേട്ടൻ പഠിപ്പിച്ച് പാടിയ പാട്ട് എന്നാണ് ഈ പാട്ടിനെ പറ്റി ബേണി ഇഗ്നീഷ്യസിന് പറയാനുള്ളത്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന സിനിമയിലെ പാട്ട്. രഥോത്സവം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

നമ്മളെ ഞെട്ടിക്കുന്ന ചില കോമ്പോസിഷൻസ് കൂടി തന്നിട്ടുള്ള സംഗീത സംവിധായകരാണ് ബേണി ഇഗ്നീഷ്യസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്നും കൂടി പറയണം, പൂനിലാമഴ. ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ തല ഇങ്ങനെ താളം പിടിച്ചു കളയും, അല്ലെ? അത്ര രസമുള്ളൊരു ട്യൂണാണ്. എനിക്ക് തോന്നുന്നു അവർ വളരെ പെട്ടെന്ന് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകളുടെ ലിസ്റ്റിൽ ഒന്ന് തന്നെയാണ് പൂനിലാമഴ എന്ന ഈ പാട്ടും. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ വളരെ റയറായിട്ടാണ് ഈ പാട്ടിന്റെ മ്യൂസിക് എങ്ങനെ പോയാലും ഈ ഒരൊറ്റ താളത്തിൽ വന്ന് നിൽക്കുന്ന ഒരു പാട്ട് എന്ന് ഈ പാട്ടിനെ നമുക്ക് പറയാൻ പറ്റും. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തൻജീരിയുടെ വരികൾ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പക്ഷേ ഈ പാട്ടിലെ ഈ വരിയാണ് ആദ്യം ബേണി ഇഗ്നേഷ്യസ് കമ്പോസ് ചെയ്തത്. മഴക്കോളു കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ. ഈ വരി ആദ്യം പാടി കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇത് നമുക്ക് പല്ലവി ആയിട്ട് വേണ്ട, ഇത് ഇടയിൽ വെക്കാം, പക്ഷെ പല്ലവി നിങ്ങൾ വേറെ കമ്പോസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഒരുപാട് സമയം ആലോചിച്ച് ചെയ്ത ഒരു പാട്ടാണ് നിലാപുങ്കലായല്ലോ എന്ന പാട്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ ഒരു വ്യത്യസ്തമായ ശബ്ദം വേണമെന്ന ഒരു നിർബന്ധത്തിനാണ് ശുഭ എന്ന ഗായിക ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേ ചെയ്തിട്ടുണ്ട്.

അർത്ഥമൊന്നുമില്ലാത്ത കുറെ വാക്കുകൾ പാട്ടിന്റെ ഇടയിൽ വരണം. സിംഹ സിംഹ സിംഹ സിംഹ അങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകളും ഈ പാട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നതിനൊക്കെ പിന്നിൽ ഇവരുടെ ചില നീണ്ട ചിന്തകളാണ് എന്നാണ് പറയുന്നത്. ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകരുടെ പല പാട്ട് കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിന്ധു ഭൈരവി രാഗത്തിൽ, പൊതുവേ സിന്ധു ഭൈരവി രാഗത്തിൽ നമ്മൾ വളരെ സോഫ്റ്റ് സോങ്സ് ആണ് കേൾക്കാറുള്ളത്. പക്ഷെ കുറച്ചും കൂടെ രസമായിട്ടുള്ളൊരു പാട്ട് കമ്പോസ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഗുജറാത്തി കാൽത്തള കിട്ടിയ മലയാളി

എന്നാണ് ഞാൻ എന്ന പാട്ട് പിറവിയെടുക്കുകയാണ്. കൈതപ്പുറത്തിന്റെ വരികൾ ജോത്സ്നയും വിധു പ്രതാപും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി പുലിവാൽ കല്യാണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പ്രിയദർശന്റെ സിനിമകൾക്ക് പാട്ടുകൾ എഴുതുമ്പോൾ ഒറ്റ കാര്യമാണ് പ്രിയദർശൻ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻ. സിമ്പിളായിരിക്കണം, നോവലായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഒരു പാട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി സാധാരണക്കാർക്ക് പാടാൻ പറ്റാത്ത രീതിയിലാക്കണ്ട. എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലെ വളരെ സിമ്പിളായിട്ട്, എന്നാൽ ഒരു പുതുമ തോന്നണം, അതിനൊപ്പം ആ പാട്ടിനോട് ഒരു ആകർഷണം തോന്നണം. അങ്ങനെ കൊടുത്ത ഇൻസ്ട്രക്ഷനിൽ നിന്നാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പല പാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു മനോഹരമായ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ പിറന്ന കറുത്ത പെണ്ണെ എന്ന പാട്ട്. എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. എം ജി ശ്രീകുമാർ ഈ പാട്ട് പാടുന്ന സമയത്ത് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പല പല ഇംപ്രവൈസേഷൻസ് ഈ പാട്ടിന് കൊടുക്കുകയുണ്ടായി. അത്തരത്തിലൊരു ഇംപ്രവൈസേഷനാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരി താളി വെച്ചതും കണ്ടില്ല, കലവാനിയാം കിളിയെ ഓർത്തിയില്ല, ആ കലി എന്ന വാക്ക് മൂന്ന് നാല് തരത്തിൽ ആ പാട്ടിൽ പാടിയിട്ടുണ്ട്. അതെല്ലാം എം ജി ശ്രീകുമാർ എന്ന ഗായകന്റെ ഇംപ്രവൈസേഷൻസ് ആയിരുന്നു. അതെല്ലാം ഒരു നിമിത്തമായിട്ട് കാണാനാണ് ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകർക്ക് ഇഷ്ടം. ശുദ്ധ സാരംഗം എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെട്ടം എന്ന സിനിമയിൽ നിന്ന് ബി ആർ പ്രസാദിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ഓൺ അഹല്യ FM നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരുപാട് പാട്ടുകളാണ് മലയാള സിനിമയ്ക്ക് ബേണി ഇഗ്നേഷ്യസ് ഈ സംവിധായകരുടെ കൂട്ടുകെട്ട് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ ഏതാണ്ട് സിമിലർ രാഗത്തിൽ വരുന്ന ഒരു പാട്ട്, പൂനിലാമഴ എന്ന പാട്ടും ആവണി പൊന്നൂഞ്ഞാൽ, ഈ രണ്ട് പാട്ടുകൾക്കും ഏതാണ്ട് സിമിലർ രാഗങ്ങളാണ്. പക്ഷേ ഓരോ രാഗങ്ങളെയും നമ്മൾ ഡിഫറെൻ്റ് ആയി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള പാട്ട് തന്നെയാണ് പിറവിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നത്. ആവണി പൊന്നൂഞ്ഞാൽ അടിക്കാം നിന്നെ ഞാൻ. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയിൽ നിന്ന് രമേശൻ നായരുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ഈ പാട്ടാണ് നമ്മൾ അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.